റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്ട്, ചിങ്ങം 18, 2026 സെപ്റ്റംബർ 3, വ്യാഴാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ സംഗീതം ആസ്വദിക്കുന്നു, എന്നാൽ ദുഃഖമുണ്ടാകുമ്പോൾ അതിലെ വരികൾ മനസ്സിലാക്കുന്നു. കാറും കോളും പെരുമഴയും കഴിഞ്ഞതുപോലെയുള്ള ശാന്തമായ മനസ്സ് എന്നും ഒരു വ്യക്തിയുടെ കൈമുതലാണ്. പ്രക്ഷുബ്ധമായ മാനസികാവസ്ഥയിൽ നിന്നെടുക്കുന്ന പല തീരുമാനങ്ങളും അബദ്ധങ്ങളായി മാറുന്നു. തികച്ചും ശാന്തമായ അവസ്ഥയിൽ നിന്നെടുക്കുന്ന ഓരോ തീരുമാനവും നേർദിശയിലൂടെ നമ്മെ നയിക്കും. ഒരു പ്രതിസന്ധിയിലും തളരാൻ നമ്മൾ നമ്മെ തന്നെ ഒരിക്കലും അനുവദിക്കാതിരിക്കുക. അമിതമായ പ്രതീക്ഷകളുടെ ഭാരമേറിയ ഭാണ്ഡക്കെട്ടുകളാണ് നമ്മെ പലപ്പോഴും തളർത്തുന്നത്. നല്ല മനസ്സോടെ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക. അവിചാരിതമായി പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നാം മുൻകൂട്ടി കാണുക. അങ്ങനെയായാൽ അതിനെ നേരിടാനും അതിജീവിക്കുവാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല.

0: തികഞ്ഞ ആത്മവിശ്വാസവും ആത്മധൈര്യവും ആർജിക്കുവാൻ എപ്പോഴും ശ്രമിക്കുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 2 മണിക്ക് നിയമവീഥി, വൈകുന്നേരം 4:30 ഗാനവീഥി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8 മണിക്ക് സുന്ദര സഞ്ചാരം,

0: 8:30 മേഘമൽഹാർ, 9:30 കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് September 3, രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇറ്റലിയിൽ സഖ്യശക്തികൾ അധിനിവേശം നടത്തിയതും ബ്രിട്ടൻ ഖത്തറിൽ നിന്ന് സ്വതന്ത്രമായതും ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന് സമർപ്പിച്ചതുമൊക്കെ ഒരു September 3. September 3 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് September 3. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തിൽ പോളണ്ടിലേക്കുള്ള ജർമ്മനിയുടെ അധിനിവേശത്തെ തുടർന്ന് ഫ്രാൻസ്, UK, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1939 September 3. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സഖ്യശക്തികൾ ആദ്യമായി ഇറ്റലിയിൽ അധിനിവേശം നടത്തിയത് 1943 September 1 1971 September 3 ബ്രിട്ടനിൽ നിന്ന് ഖത്തർ സ്വതന്ത്രമായത്. അമേരിക്കൻ ഐക്യനാടുകളും ബ്രിട്ടനും തമ്മിൽ പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1783 ഇതോടെ അമേരിക്കൻ ഐക്യനാടുകൾ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കപ്പെട്ടു. US ചൊവ്വാ ദൗത്യത്തിന്റെ ഭാഗമായി വൈക്കിംഗ് 2 ചൊവ്വയുടെ ഉപരിതലത്തിലെ ഉട്ടോപ്യ പ്ലാനീഷ്യയിൽ ഇറങ്ങിയത് 1976 September 3. ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 13176 പേർ ഒപ്പിട്ട ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന് സമർപ്പിച്ചത് 1891 September 3. മൈസൂരിലെ ഹൈദരാലിയുടെയും ഹൈദരാബാദ് നിസാമിന്റെയും സംയുക്ത സേന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്നത്തെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലൈ ജില്ലയിൽ ചെങ്കത്ത് യുദ്ധം ചെയ്തത് 1767 September 3. ബ്രിട്ടീഷാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത്. 1965 നടന്ന ഇന്ത്യ പാക് യുദ്ധ സമയത്ത് September 3 ഇന്ത്യ ആദ്യ വ്യോമാക്രമണം നടത്തുകയും വിജയം നേടുകയും ചെയ്തു.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക്.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമസ്ത മേഖലകളെക്കുറിച്ചും പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
2: 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, പുനരുപയോഗ ഊർജം തുടങ്ങിയ പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യ ബെൽജിയം പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും സന്ദർശനം അവസരമൊരുക്കിയേക്കും.
1: ജനസംഖ്യാ വളർച്ച, ഭാവിയിലെ ജല ആവശ്യങ്ങൾ എന്നിവയുൾപ്പെടെ നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സമാനമായ ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ ഉക്രൈൻ പോളണ്ട് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി, പോളണ്ട് ഉപപ്രധാനമന്ത്രി എന്നിവരുമായി ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, IMF, മറ്റ് പ്രമുഖ സമ്പദ്വ്യവസ്ഥകൾ എന്നിവയുമായി സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ആഷ്വില്ലിൽ G20 യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായാണ് യോഗം. യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ധനകാര്യ കമ്മീഷണർ വാൾഡിസ് ഡോംബ്രോവ്സ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലെ സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ധനമന്ത്രി ചർച്ച ചെയ്തു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര US ഫെഡറൽ റിസർവ് ചെയർമാൻ കെവിൻ വാർഷുമായും IMF ഉദ്യോഗസ്ഥനുമായും കൂടിക്കാഴ്ചകൾ നടത്തി. നോർത്ത് കരോലിനയിൽ നടന്ന G20 സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്ത് റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിന് കൂടുതൽ പൊതുജന അവബോധവും ഉത്തരവാദിത്തത്തോടുകൂടിയ ഡ്രൈവിംഗും ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹെൽത്തി ഹൈവേഴ്സ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റോഡ് സുരക്ഷ പ്രധാന ആശങ്കയായി തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും ഏകദേശം 180,000 പേർക്ക് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ചികിത്സയ്ക്കായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി റാഹത്ത് പദ്ധതിയിൽ അപകട തീയതി മുതൽ 7 ദിവസത്തേക്ക് റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് 1,00,000 രൂപ വരെ പണരഹിത ചികിത്സയ്ക്ക് അർഹതയുണ്ടാകുമെന്നും ഗഡ്കരി പറഞ്ഞു. EOS-05 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. EOS-05 ജിയോ സിൻക്രോണസ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യ

എണ്ണം 1250 ആയി. ഭോട്ടേക്കോശി നദിയുടെ തീരത്തെ തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ശ്രമം തുടരുകയാണ്. 11993 പേരെ രക്ഷപ്പെടുത്തി. പ്രളയത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. കാണാതായവരിൽ 583 പേർ വിദേശികളാണ്. ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും തമ്മിലെ ബന്ധം അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ശക്തമായി ഉന്നയിക്കണമെന്ന് പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ പറഞ്ഞു. ഇത്തവണത്തെ നവരാത്രി മഹോത്സവം മുൻകാലങ്ങളിലേതുപോലെ ആചാരങ്ങൾ കൃത്യമായി പാലിച്ചു നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് നവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിളിച്ചുയർത്ത അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്റർ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഐ ടി മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാക്കളായി തുടരാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഡീപ് ടെക് ഉൽപ്പന്നങ്ങൾ, സെമി കണ്ടക്ടറുകൾ, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ്, ചിപ്പ് സിസ്റ്റം ഡിസൈൻ എന്നീ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം ശില്പശാല നാളെ മറ്റന്നാളും IIM ക്യാമ്പസിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശനും എല്ലാ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിന് സംവാദവേദിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് IIMലെ അധ്യാപകരോടൊപ്പം ജപ്പാനിലെ കിയോ സർവകലാശാല, കിങ്സ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലെ വിദഗ്ധരും സെഷനുകൾ നയിക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-ന് UAEയിലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച ദുബായിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി മികച്ച വിജയം നേടിയിരുന്നു. ഇന്നലെ ദുബായിൽ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് നേടിയ ശ്രീലങ്ക മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്തോനേഷ്യയെ 18.3 ഓവറിൽ വെറും 49 റൺസിന് പുറത്താക്കി. ഹ്യുണ്ടായ് വേൾഡ് ആർച്ചറി പാരാ സീരീസിന് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് 5 ദിവസത്തെ മത്സരം. 20 രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. June 30 മുതൽ July 4 വരെ ബാങ്കോക്കിലും ചെക്കിയയിലെ നോവമെസ്റ്റോയിലും നടന്ന മത്സരങ്ങൾക്ക് ശേഷം പരമ്പരയുടെ 3-ാം ഘട്ടമാണിത്. അടുത്ത മാസം ചിലിയിലെ സാന്റിയാഗോയിലാണ് 4-ാമത്തെയും അവസാനത്തെയും ഘട്ടം. നാളെയാണ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16-നാണ് നട തുറക്കുന്നത്. കോഴിക്കോട് ചേവായൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 16.5 ഗ്രാം MDMA ഓട്ടോ ഡ്രൈവർ പിടിയിലായി. കുണ്ടുകൾ സ്വദേശി അഹമ്മദ് ബാസിക്കിനെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി നഗരത്തിൽ 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയെ പിടികൂടി. റായ്ഗാഡ സ്വദേശി ഗന്ധർപ്പ ഖുറേയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം സബിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ആമച്ചൽ, കള്ളിക്കാട്, കുറ്റിച്ചൽ, വെങ്ങാനൂർ എന്നീ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റുകളിലായിരുന്നു പരിശോധന. പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ അടിയന്തരമായി പരിഹരിക്കാൻ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകി. ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുൻ മഠാധിപതി സ്വാമി ഗോലോകാനന്ദജി മഹാരാജ് തിരുവനന്തപുരത്ത് സമാധിയായി. 94 വയസ്സായിരുന്നു. മദ്രാസിലും പിന്നീട് കേരളത്തിലെ തിരുവനന്തപുരം, കോഴിക്കോട്, കൊയിലാണ്ടി, ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെയും ആശ്രമങ്ങളുടെയും പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായിരുന്നു. ദേശാഭിമാനി തിരൂർ ലേഖകനും എഡിറ്റർ ലൈവ് ചാനൽ എഡിറ്ററുമായിരുന്ന വിനോദ് തലപ്പള്ളി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് തിരൂർ മുത്തൂരിലെ വീട്ടുവളപ്പിൽ നടത്തും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഇന്ത്യ EOS-05 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. മാനവ വിഭവശേഷി ലഭ്യമാക്കുന്നതിന് പകരം സ്വന്തമായി സാങ്കേതിക വിദ്യയും ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന തലത്തിലേക്ക് സംസ്ഥാനം വളരണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ

0: ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ശ്രൂയന്താം പ്രവാചിക റിച ഝ.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

ഭംഗി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: പ്രധാന വാർത്തകൾ. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെ കുറിച്ച് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി, പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. ഐടി സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ 2020 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച ദേശീയ ജല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിലെ ജനസംഖ്യാ വർധന, ഭാവിയിലെ ജലലഭ്യത എന്നിവ കണക്കിലെടുത്ത് പ്രത്യേക ചിന്തൻ ശിബിരങ്ങൾ സംഘടിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ബോധവൽക്കരണത്തിനായി ജല ഉത്സവ് പോലുള്ള ജനപങ്കാളിത്ത പരിപാടികൾ പ്രോത്സാഹിപ്പിക്കണം. കൃത്യമായ ജലവിവരശേഖരണത്തിനും വിശകലനത്തിനും AI സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തും. 3 ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. വാൾസോ വിമാനത്താവളത്തിൽ പോളണ്ടിലെ ഇന്ത്യൻ അംബാസഡർ നീതാ ഭൂഷൺ അദ്ദേഹത്തെ സ്വീകരിച്ചു. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. പോളണ്ട് സന്ദർശനത്തിന് ശേഷം അദ്ദേഹം യുക്രൈനിലേക്ക് യാത്ര തിരിക്കും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. യൂറോപ്യൻ യൂണിയൻ, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെ പ്രമുഖ സാമ്പത്തിക ശക്തികളുമായി ബന്ധം ദൃഢമാക്കാൻ ഇന്ത്യ നീക്കം സജീവമാക്കി. അമേരിക്കയിലെ ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇതിനായി ഉന്നതതല ചർച്ചകൾ നടത്തി. വികസന നയ രൂപീകരണ ധനസഹായമായി $150 അനുവദിക്കുന്നതിനുള്ള നടപടി വേഗത്തിലാക്കിയതിനെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി സ്വാഗതം ചെയ്തു. ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും IMF മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയ്ക്കൊപ്പം മന്ത്രി അവലോകനം ചെയ്തു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. വിശദാംശങ്ങളിലേക്ക്.
1: അവശ്യമരുന്നുകൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ 5.5 ടൺ മെഡിക്കൽ സാമഗ്രികളാണ് നേപ്പാളിന് ഇന്ത്യ കൈമാറിയത്. 11 വിദഗ്ധ സംഘവും കാഠ്മണ്ഡുവിലെത്തിയിട്ടുണ്ട്. ബോട്ടെകോശി നദിയുടെ തീരത്തുള്ള തുരങ്കങ്ങളിലും ഭൂഗർഭ വൈദ്യുത നിലയങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിലായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ ടിബറ്റ് സന്ദർശനത്തിന് പോയ 410 ഇന്ത്യൻ പൌരന്മാർ നാട്ടിലേക്ക് മടങ്ങി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് രാജ്യങ്ങളിലെ ബൌദ്ധിക സ്വത്തവകാശ ഓഫീസ് മേധാവികളുടെ 18 യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിയിലെ പ്രമേയത്തിന് അനുസൃതമായാണ് ചർച്ചകൾ നടക്കുന്നത്. പദ്ധതികളുടെ ഫലപ്രദമായ നടത്തിപ്പും തുടർച്ചയും ഉറപ്പാക്കുന്നതിന് ഏകോപന സംവിധാനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുന്നത് അനിവാര്യമാണെന്ന് ബ്രിക്സ് IP ഓഫീസുകളുടെ മേധാവികൾ വ്യക്തമാക്കി. ബൌദ്ധിക സ്വത്തവകാശ മേഖലയിലെ ബഹുമുഖ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂട്ടായ പ്രതിബദ്ധതയും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ

0: രാജ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൗമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൗത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ജാർഖണ്ഡിൽ H1N1 പനിക്കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 18 കുട്ടികൾ ഉൾപ്പെടെ 36 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ജാർഖണ്ഡിലേക്ക് മടങ്ങുന്നവരെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പാക്കാം. ദുബായിൽ ഇന്നലെ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക ഇന്തോനേഷ്യയെ 75 റൺസിന് പരാജയപ്പെടുത്തി. 2024 തെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരങ്ങൾ കേന്ദ്ര യുവജന കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഭൗമ ജല വ്യോമ മേഖലകളിലെ സാഹസികത, സമഗ്ര സംഭാവന എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. ബൽജീത് കൌർ, സ്കാൽസാങ് റിക്സിൻ, റിമോ സാഹ തുടങ്ങിയവർക്ക് സാഹസികതയ്ക്കുള്ള പുരസ്കാരങ്ങളും ശിവപ്രസാദ് ചമോലിക്ക് സമഗ്ര സംഭാവനയ്ക്കുമാണ് പുരസ്കാരം. ദേശീയ കായിക പുരസ്കാരങ്ങൾക്കൊപ്പം രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ഈ അവാർഡുകളും സമ്മാനിക്കും. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലുള്ള നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് ഇന്ന് കൊല്ലത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 30 വനിതാ കാഡറ്റുകൾ ഉൾപ്പെടെയുള്ള 65 കാഡറ്റുകളുടെ സംഘമാണ് തേവള്ളിയിൽ നിന്ന് പാതിരാമണൽ ദ്വീപിലേക്കും തിരിച്ചും ഇന്നു മുതൽ സെപ്റ്റംബർ 10 വരെ ജലസാഹസിക യാത്ര സംഘടിപ്പിക്കുന്നത്. 30 ജീവനക്കാരും ഈ പര്യടനത്തിൽ പങ്കാളികളാകും. വിവിധ സ്ഥലങ്ങളിൽ സെയിലിംഗ് അഭ്യാസങ്ങളും സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടത്തും. പല്ലനയിൽ കുമാരനാശൻ സ്മാരകത്തിൽ പ്രതിമ വൃത്തിയാക്കൽ, കവിതാപാരായണം, പുന്നവടജെട്ടിയിലെ ജലസംരക്ഷണ തെരുവ് നാടകം, മുഹമ്മ ജെട്ടിയിലെ മയം തുടങ്ങിയവ സെയിലിംഗ് പരിവേഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടികളിൽ ഉൾപ്പെടുന്നു.
0: IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. അടൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. IT മേഖലയിലും സോഫ്റ്റ്വെയർ രംഗത്തും കേരളം വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വെറും സേവനദാതാ ായി തുടരാനാകില്ലെന്നും ആഗോള വിപണി ലക്ഷ്യമിട്ട് വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ യുവ സംരംഭകർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജലമില്ലാതെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു. പരമ്പരാഗത ജല അധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രഥമ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർഡ് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്രയെ നിയമിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് മഹന്ത് നൃത്യഗോപാൽദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ശ്രീരാമക്ഷേത്ര സമുച്ചയത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾക്കും പ്രധാന പ്രവർത്തനങ്ങൾക്കും CEO നേതൃത്വം നൽകും. പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഭരണസമിതിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഇന്ത്യയെ ആതിഥേയരായി പ്രഖ്യാപിച്ചത്. ICC റാങ്കിംഗിൽ മുന്നിലുള്ള ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ന്യൂസിലൻഡ്, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നീ 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് അടുത്ത വർഷം ഫെബ്രുവരി 14 മുതൽ 28 വരെ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നഗരവൽക്കരണത്തിന്റെ ഭാഗമായ വെല്ലുവിളികളെക്കുറിച്ച് നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ പോളണ്ട് സന്ദർശനത്തിന് തുടക്കമായി. പോളണ്ട് ഉപപ്രധാനമന്ത്രിയുമായി സംവദിക്കും. IT സേവനങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യാ നിർമ്മാണത്തിലേക്ക് സംസ്ഥാനം മാറണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 5 വിമാനം കാഠ്മണ്ഡുവിലെത്തി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം.

0: വാർത്തകൾ
1: ആകാശവാണി പുലർവട്ടം തുടരുന്നു. ഇനി കാലം സാക്ഷി.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: ഇന്ത്യയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കറിക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസ് പൊടി, കൂടാതെ

0: സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഒരു പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ ജീവിതത്തിന്റെ രുചിയും മണവും നിറഞ്ഞ ഓർമ്മകളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. പഴയ കാലത്തെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മകളിൽ ഓടിയെത്തുന്ന രുചിയും സ്വാദും ഗന്ധവും എത്രയെന്ന് പറയേണ്ടതില്ലല്ലോ. ഇന്ന് ആ പഴമയുടെ രുചികളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്താലോ. ഇന്ന് പഴമയുടെ രുചി തേടി നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ പല യാത്രകളിലും നമ്മെ തേടിയെത്തുന്ന ചില രുചികൾ നമ്മെ പല ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇന്ന് നമുക്ക് ചുറ്റും ഏത് സാധനങ്ങളും യഥേഷ്ടം ലഭിക്കുന്ന കടകളും ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും സജീവമാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വീടിന്റെ പറമ്പ് തന്നെയായിരുന്നു ഏക ആശ്രയം. അതിനാൽ തന്നെ ആരോഗ്യവും സ്വാദും പകരുന്ന നല്ല നാടൻ പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങിയവ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ഇന്ന് അതിനുള്ള സമയവും സാഹചര്യവും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഒരു കാലത്ത് നാം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇന്നത്തെ ഗ്രാമഭംഗി ചെയ്യുന്നത്. പറമ്പിൽ നിന്നെടുത്ത ചേനയും കപ്പയും വാഴക്കയും കൊണ്ട് ഉണ്ടാക്കിയ പുഴുക്ക്, തേങ്ങ ചിരകിയ താളിച്ച കറികൾ, കഞ്ഞിയും പയറും തുടങ്ങിയവയൊക്കെ അന്നത്തെ പ്രധാന രുചികളിൽ കുറച്ചു മാത്രം.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാം ആസ്വദിച്ചിട്ടുള്ള ആ പഴമയുടെ രുചികളെ പറ്റിയാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്. ആ രുചികളെ വെറും രുചികളായി മാത്രം കാണാൻ നമുക്ക് സാധിക്കില്ല. അമ്മയുടെ കൈവിരലുകളുടെ ചൂട് നിറഞ്ഞ ഓർമ്മകളുടെ ഭണ്ഡാരങ്ങളും കൂടിയാണവ. രുചികളെ പറ്റി പറയുകയാണെങ്കിൽ പ്രഭാതം മുതൽ പറഞ്ഞു തുടങ്ങണം. എന്നും തലേന്നത്തെ ചോറ് സൂക്ഷിച്ചു വെക്കും. അതിനാൽ തന്നെ എന്നും രാവിലെ നല്ല പഴങ്ങഞ്ഞി കുടിക്കാം. പഴങ്ങഞ്ഞിയോടൊപ്പം മുറ്റത്ത് വിളഞ്ഞു കിടക്കുന്ന കാന്താരിയും കാണും. പിന്നെ കൊച്ചുള്ളി, അത് നിർബന്ധമാണ്. ഒപ്പം ഇത്തിരി കട്ടിത്തൈരും. അത്യാവശ്യത്തിന് ഒരു നുള്ള ഉപ്പും ചേർത്ത് എല്ലാം കൂടി ഉടച്ച് കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം. ചട്ടിയിലാണ് പഴങ്ങഞ്ഞി കുടിക്കാറ്. ചോറ് കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചെറിയ എരിവോടുകൂടി കുടിക്കണം. ഓർക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നു. ചില വിശേഷ ദിവസങ്ങളിലും പിന്നെ വീട്ടിൽ വിരുന്നുകാരും ഉള്ളപ്പോഴാണ് ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി, അപ്പം മുതലായവ ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ മിക്കപ്പോഴും പഴങ്ങഞ്ഞി തന്നെയാണ്. അമ്മയ്ക്കും അതാണ് താല്പര്യം. കാരണം വീതിക്കുന്നതൊഴിച്ചാൽ രാവിലെ വലിയ പണിയൊന്നും ഉണ്ടാകില്ല. അല്ലാത്ത പക്ഷം കഞ്ഞിയും കൂടെ പയറോ പപ്പടമോ മറ്റോ കാണും. എങ്കിലും പ്രഭാത ഭക്ഷണമായി ഞങ്ങൾ പഴങ്കഞ്ഞിയെ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാ വീട്ടിലും ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാകും. ചീര, ചേന, ചേമ്പ്, കാന്താരി, പച്ചമുളക്, പയർ, പാവൽ, വെണ്ട, കോവൽ മുതലായവ സ്നേഹിച്ചും സഹകരിച്ചും അവിടെ കഴിയുന്നു. ആ അടുക്കളത്തോട്ടത്തിന് പുറമെ പറമ്പിൽ അവിടെ എവിടെയായി ഓമ, വാഴ, പ്ലാവ്, ചുണ്ട എന്നിവയുമുണ്ട്. പറമ്പിൽ ഒന്ന് കറങ്ങിയാൽ ഉച്ചയൂണിന് വീട്ടിലേക്ക് വേണ്ട വിഭവങ്ങൾ എല്ലാം അവിടുന്ന് കിട്ടും. ഓമന ചെടികളോട് അരുമ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മ അതൊക്കെ ശേഖരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ചന്തമാണ്. ഓരോ കറികൾക്കും ഓരോ കൽച്ചട്ടികൾ ഉണ്ടായിരിക്കും. ഓരോന്നും തുറക്കുമ്പോൾ തന്നെ

0: ആ രുചിയുടെ മണം അവിടെ ആകെ തളം കെട്ടി നിൽക്കും. ഊണ് മിക്കപ്പോഴും വാഴയിലയിൽ തന്നെയാണ്. വിശേഷ ദിവസങ്ങളിൽ കറികൾ കുറച്ച് കൂടുതലുണ്ടാകും. ചമ്മന്തിയും പുളിശ്ശേരിയുമാണ് പ്രധാനികൾ. പിന്നെ ഒരു മീൻപൊടിക്ക് തോരനോ മെഴുക്കു പുരട്ടിയോ ഉണ്ടാകും. പിന്നെ വൈകുന്നേരങ്ങളിലെ അരിമാവ് കൊണ്ടുണ്ടാക്കാറുള്ള പലഹാരങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടവും. നല്ല പഴുത്ത ചക്കയോ മാമ്പഴമോ കിട്ടിയാൽ അതായിരിക്കും വൈകുന്നേരത്തെ സ്പെഷ്യൽ. പിന്നെ അരിമാവ് കൊണ്ടുണ്ടാക്കാറുള്ള പലഹാരം മാത്രമല്ല കേട്ടോ, ചീനിയും ചമ്മന്തിയും, പച്ചച്ചക്ക പുഴുങ്ങിയത്, ചുട്ടരച്ച ചമ്മന്തിയും, പുഴുങ്ങിയ കപ്പക്കിഴങ്ങ്, അവിൽ വിളയിച്ചത്, അങ്ങനെ പോകുന്നു ആ നിര. കൃത്യമായ ഇടവേള ക്രമീകരിച്ചായിരുന്നു ഭക്ഷണം. പിന്നെ ഇടയ്ക്ക് നല്ല ക്ഷീണമുണ്ടാകുമ്പോൾ ഇളനീരും ഞങ്ങളുടെ വിശപ്പും ദാഹവും അകറ്റി. പിന്നെ അത്താഴത്തിന് സ്വതവേ കഞ്ഞിയോ മറ്റോ ആകാറാണ് പതിവ്. പഴമയുടെ രുചി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. ആ രുചികളെ പറ്റി ഒരു ചെറിയ വിവരണം മാത്രമാണ് പ്രിയ ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു ഞാൻ RJ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ടൈസലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാഉപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. ടൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ.

അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M-Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: ആരോഗ്യത്തിന്റെ പഞ്ച്
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഒരുപാട് വിശേഷങ്ങളുമായി ഓണി സീറ്റിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ ആതിരായനോടൊപ്പം.
1: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു സുപ്രഭാതം നേരുകയാണ്. ഇന്ന് സെപ്റ്റംബർ 3 ആയിരിക്കുന്നു അല്ലെ? പെട്ടെന്ന് ഈ സെപ്റ്റംബർ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് ഈ ഒരു വർഷം അങ്ങ് ഓടിപ്പോയതുപോലെ തോന്നുന്നു. ഇനി കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ന്യൂ ഇയർ ഇങ്ങ് വരികയാണ്. നമ്മുടെ പുതിയ റെസൊല്യൂഷൻ, അതായത് പഴയ റെസൊല്യൂഷനൊക്കെ ചെയ്ത് തീർന്നോ എന്നുള്ളതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. നമുക്ക് പഴയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, അതല്ലാതെ നമുക്ക് ഇനി അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇതെവിടം വരെ ആയി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ദിവസങ്ങളും മാസങ്ങളും നിമിഷങ്ങളും ഒക്കെ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
0: അപ്പൊ എന്തായാലും പ്രിയപ്പെട്ടവരെല്ലാരും മെസ്സേജ് അയച്ചോളൂ. നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ദിവസമാണ്. ഒരുപാട് പ്രതീക്ഷകളോടെ വളരെ സന്തോഷത്തോടു കൂടി നമ്മളിങ്ങനെ ഓണെയറിലിരിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രതീക്ഷകളോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരും ഹാപ്പി ആയിക്കൊണ്ടിരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഓണെയറിലിരിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് പങ്കുവയ്ക്കാനുണ്ട്. അതുപോലെ നല്ല നല്ല പാട്ടുകളും ഒരുപാട് കുസൃതി ചോദ്യവും ഇന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്
1: എന്നുള്ളതാണ്.
0: അതെ, കുസൃതി ചോദ്യങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു പ്രളയം തന്നെയാണ് ഇന്ന്. കാര്യം കുറെ ഉണ്ട്, കുറെ നിസ്സാരമല്ലാത്ത കുറെ ചോദ്യങ്ങളുണ്ട്.
1: പക്ഷെ ഞാൻ പെട്ടെന്ന് അനുസരിച്ചു, അതാണ് എനിക്കൊരു വിഷമം. കാരണം ഞാൻ പെട്ടെന്ന് നമ്മുടെ അടുത്ത് സാധാരണ രീതിയിൽ ഇവിടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരോടാണ് സാധാരണ രീതിയിൽ അത് പരീക്ഷിക്കാം.
0: അതെ അതെ അതെ.
1: നമ്മൾ ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു ടാസ്ക് ആണ്. അത് നമ്മുടെ ശ്രോതാക്കളൊക്കെ പെട്ടെന്ന് പറയൂ, പക്ഷെ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അവരൊക്കെ പെട്ടെന്ന് പറയാറുണ്ട്.
0: അതെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ലൈവിനൊപ്പം നിങ്ങളെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കുസൃതി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. രാവിലെ തന്നെ നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കണം. വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8848 5 5 8 7 8 5. അപ്പോൾ നമുക്കൊരു രാവിലെ തന്നെ നമുക്ക് എപ്പോഴും ശുഭചിന്ത നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് കൊടുക്കാറുണ്ട്. പലപ്പോഴും നമ്മൾക്കായിട്ട് നമ്മുടെ ശ്രോതാക്കളും ശുഭചിന്തകൾ പങ്കുവെക്കാറുണ്ട്. ഇന്ന് രാവിലെ ജോബിച്ചായിട്ട് നമുക്ക് രാവിലെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: കടലിലെ തിരകൾ വീണ്ടും വീണ്ടും കരയെ തേടുന്നത് പോലെ പ്രതീക്ഷകളും നമ്മെ നിരന്തരം തേടുന്നുണ്ട്. ഏത് സാഹചര്യം വന്നാലും പ്രതീക്ഷകളെ കൈവിടാതെ മുന്നോട്ട് നടക്കുക എന്നുള്ളൊരു കോട്ടാണ് ചേട്ടൻ നമ്മളുമായിട്ട് ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രതിസന്ധി വന്നാലും അല്ലെ, ഇപ്പം നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും ഒരുപാട് തടസ്സങ്ങൾ സ്വാഭാവികമാണ്, അതുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ അത് അതിനെ അതിജീവിക്കുമ്പോഴാണ് അത് നമുക്ക് ചെയ്യാൻ എത്താൻ പറ്റുള്ളൂ. നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലോട്ട് ഒരുപാട് പ്രതിസന്ധികളെയും തടസ്സങ്ങളെയൊക്കെ തരണം ചെയ്തെങ്കിൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പ്രതീക്ഷകളൊന്നും കൈവിടാതിരിക്കുക. നല്ലൊരു നാളെ എന്തായാലും നമുക്ക് ഉണ്ട്. അത് അടുത്ത നിമിഷമായിരിക്കാം, ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കാം, ചിലപ്പോൾ കുറച്ച് നാളതിനു വേണ്ടി കാത്തൊക്കെ നിൽക്കണമായിരിക്കാം. ചിലപ്പോൾ നമുക്ക് തോന്നും ആ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടി, പക്ഷെ പെട്ടെന്നാണ് നമ്മൾ എന്തൊരു അന്തരമാണ് നമുക്ക് തമ്മിലുള്ളതെന്ന് തോന്നുന്നത്.
0: അതെ. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു ശുഭചിന്തയോട് കൂടി നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള
1: ജോബി
0: ചേട്ടനാണ് ആ ഒരു മെസ്സേജ് അയച്ചത്. അപ്പോൾ ചേട്ടാ, താങ്ക് യു സോ മച്ച്. നല്ല മെസ്സേജസ് ആണ് നമുക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ഗുഡ് മോർണിംഗ് കൂടി നമ്മൾ നേരാണ് അല്ലേ. യെസ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് അയച്ചോളൂ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളിലൂടെ പോകുമ്പോൾ ഇന്ന് പ്രധാനമായിട്ട് പ്രിയപ്പെട്ടവരിലേക്ക് പറയേണ്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ,
1: ഇന്ന് നമുക്കറിയാം ഈ എന്താ നമ്മൾ സൈബർ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വാർത്തകളും കാര്യങ്ങളും ഒക്കെ അറിയാറുണ്ടല്ലേ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവുകളിലൂടെയും അല്ലാതെയും നമ്മൾ റേഡിയോയിൽ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ വന്നൊരു ഒരു നമ്മൾ രാവിലെ പത്രം തുറക്കുന്ന സമയത്തൊക്കെ കാണുന്നൊരു വാർത്തയാണ് വ്യാജ വായ്പ ആപ്പുകളുടെ കെണിയിൽ വീഴരുത് എന്നുള്ളൊരു മുന്നറിയിപ്പുമായിട്ട് പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആകർഷകമായ വായ്പാ പരസ്യങ്ങളിൽ വിശ്വസിച്ച് ഇത്തരത്തിലുള്ള അപരിചിതമായിട്ടുള്ള ലിങ്കുകൾ വഴിയോ അത്തരത്തിൽ ആപ്പ് വായ്പ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കരുതെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. ജില്ലയിൽ സൈബർ തട്ടിപ്പുകൾ ഏറി വരുന്ന പശ്ചാത്തലത്തിൽ പ്ലേ സ്റ്റോർ

0: ആപ്പ് സ്റ്റോർ തുടങ്ങിയ ഔദ്യോഗിക ആപ്പ് സ്റ്റോറുകൾക്ക് പുറമേ ലഭിക്കുന്ന APK ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരോടാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംശയാസ്പദമായ മെസ്സേജുകളോ അല്ലെങ്കിൽ ലിങ്കുകളോ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് കേരള പോലീസിന്റെ സൈബർ വോൾ AI ചാറ്റ് ബോർഡ് നമ്പറായ 9497964163 എന്ന നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെട്ട് പരാതി നൽകണം എന്നാണ് അറിയിക്കുന്നത്. വായ്പാ ആപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ വാട്സപ്പ് മുഖേന 9497989009000 എന്ന നമ്പറിലും നമുക്ക് അറിയിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള വായ്പാ ആപ്പുകളുമായി ബന്ധപ്പെട്ട കുറേ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഒരിടയ്ക്ക് വെച്ച് വളരെ വലുതായിട്ട്
1: പലപ്പോഴും നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും സേഫാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നമുക്ക് കുറച്ചും കൂടെ ഇപ്പോൾ ടെക്നിക്കലായിട്ടൊക്കെ അറിയാമെങ്കിൽ കൂടിയും അങ്ങനെയുള്ളവർ വരെ ഈ ഒരു അബദ്ധത്തിലേക്ക് ചെന്ന് ചാടാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് അത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ പരസ്യം അല്ലെങ്കിൽ ലിങ്കുകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ചൈൽഡ് ലോക്കൊക്കെ ഇല്ലാത്ത ഫോണുകളിലാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൈ തട്ടിയൊക്കെ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് അല്ലെങ്കിൽ മൊബൈലാണെങ്കിലും നിങ്ങളുടെ ടാബ് ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാക്സിമം ഒരു കൺട്രോളിലാക്കി ഇടാനായിട്ട് ഉപയോഗിക്കുക. പിന്നെ ശ്രദ്ധിക്കുക ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം അത് യൂസ് ചെയ്യേണ്ടത് എന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9497964163 എന്ന നമ്പറിലാണ് നിങ്ങൾക്ക് കേരള പോലീസിന്റെ സൈബർ വോൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ പറയേണ്ടത്.
0: അതുപോലെ തന്നെ ഇത് പരിശോധിക്കുന്നതാണ് AI ചാറ്റ് ബോർഡ് നമ്പറാണത്. അപ്പൊ അത്തരത്തിലുള്ള പരാതികൾക്കൊക്കെ ഇത്തരത്തിലുള്ള വായ്പാ ആപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ വാട്സപ്പ് നമ്പറായ 9497989000 എന്ന നമ്പറിലും അറിയിക്കാവുന്നതാണ്. സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഉടൻ തന്നെ 1930 എന്ന നമ്പരുമായിട്ടും നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പിനിരയായി എന്ന് കരുതി ഒരിക്കലും അത് പേടിച്ച് മാറി നിൽക്കാൻ പാടില്ല. തീർച്ചയായിട്ടും അത് മുന്നോട്ട് വന്നത് പരാതി കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ പേടിക്കുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ചെയ്യരുത്. ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായാൽ തീർച്ചയായിട്ടും അധികൃതരെ ബന്ധപ്പെടണം എന്നുകൂടിയാണ് നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അറിയിക്കുന്നത്.
1: യെസ്, തീർച്ചയായിട്ടും നമ്മളിങ്ങനെ അപ്ഡേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് നമ്മുടെ ശ്രീലക്ഷ്മി രാവിലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ജനിച്ചിട്ടുള്ള മാസമാണ് എന്നുള്ളത്. നമുക്കത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല അല്ലേ. വളരെ മലയാള സിനിമയെ വെച്ച് നോക്കുകയാണെങ്കിലും നമ്മൾ അതിശയത്തോടെ നോക്കി നിൽക്കുന്ന പല സിനിമകളുടെയും ഒരു എന്താ പറയുക അമരക്കാരൻ എന്ന് പറയാൻ സാധിക്കുന്ന ബ്ലെസ്സി സാറിൻ്റെ അല്ലേ. അപ്പോൾ അദ്ദേഹം ഒരു തിരുവല്ലക്കാരനാണ്. അദ്ദേഹത്തിന് നേരിട്ട് കാണുമ്പോഴെല്ലാം ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ അദ്ദേഹം ഒരുക്കുന്ന സിനിമകൾക്ക് എപ്പോഴും ഒരു വിസ്മയം ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ പൊതുവേ കാണുന്ന മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് അങ്ങനെ പല പല ഒരു സ്റ്റാർഡമുള്ള വ്യക്തികളെയും ആ സ്റ്റാർഡത്തിൽ നിന്ന് മാറ്റി നിർത്തി അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ സ്റ്റാർ എന്ന ആ ഒരു മുഖം അഴിച്ചു മാറ്റിയിട്ട് വളരെ നോർമലായിട്ടൊരു സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം സിനിമകളിലൂടെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ കാഴ്ച എന്ന മൂവിയിൽ മമ്മൂട്ടി കരയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മമ്മൂട്ടി കരയുമ്പോൾ നമ്മൾ കൂടെ കരയാണ്. ആ ഒരു കഥാപാത്രം മാത്രമാണ്
0: സൂപ്പർ ഹീറോ എന്നുള്ളതിൽ
1: സാധാരണ ആ ഒരു എങ്ങനെയായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കാം എന്ന് കറക്റ്റ് പ്രോപ്പറായിട്ട് അതിൽ മമ്മൂട്ടിക്ക് വളരെ വലിയൊരു സ്ഥാനം തന്നെ ഉണ്ട് ആ റോള് കൈകാര്യം ചെയ്ത്. പക്ഷേ അതിനെ ആ രീതിയിലാക്കിയെടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു സംവിധായകന്റെ മിടുക്ക് തന്നെയാണ് അല്ലേ.
0: അതേപോലെ തന്മാത്ര
1: തന്മാത്ര.
0: അപ്പൊ അതേപോലെ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാട് ചിത്രങ്ങളുടെ പാടുജീവിതം അല്ലേ, അതൊക്കെയാണെങ്കിലും അതൊക്കെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് വർഷത്തെ ഒരു പ്രയത്നമാണ്.
1: ഏകദേശം ഒരു 10 വർഷമാണ് അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുത്തത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലം ഒരു മലയാള സിനിമയെ വെച്ച് നോക്കുമ്പോൾ തന്നെയും മറ്റ് ഇൻഡസ്ട്രികൾ നോക്കി കാണുന്നത് ഇത്രയും വർഷമൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നുള്ളത് മറ്റ് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ആ ഒരു സ്ട്രാറ്റജിയിൽ പോകുന്നവർക്കൊക്കെ വളരെ അതിശയകരവും ചിലപ്പോൾ കളിയാക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങൾ എന്തിനാണ് ഇത്രയും വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി കളയുന്നത്? പക്ഷേ അത് ആ ഒരു ഡെഡിക്കേഷനാണല്ലേ അദ്ദേഹത്തിൻ്റെ, ആ ഒരു സിനിമ എന്നുള്ളത് അദ്ദേഹത്തിന് ഭ്രാന്തമായൊരു ഡെഡിക്കേഷനാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ കാഴ്ചയിൽ വളരെ എന്താ പറയുക വളരെ നോർമലായിട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ച് വളരെ കൂളായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഉള്ളിലുള്ള ആ ഒരു നമ്മുടെ പലരുടെയും മനുഷ്യ വികാരങ്ങളാണെങ്കിലും അദ്ദേഹം കാഴ്ച വെച്ചിട്ടുള്ള പല കഥാപാത്രങ്ങളാണെങ്കിലും എല്ലാം വളരെ വൈവിധ്യമാർന്ന രീതിയിലാണ്. ഭ്രമരം എന്ന മോഹൻലാൽ സാറിനൊരു മൂവിയുണ്ട്, അതിൽ ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു പ്രതികാരത്തിൻ്റെ മറ്റൊരു ഭാവം അല്ലേ, ആ ഒരു രീതിയിലൊക്കെ മോഹൻലാൽ സാറിനെ അങ്ങനെ ആക്കിയെടുക്കുന്നതൊക്കെ തികച്ചും അദ്ദേഹത്തിനൊരു കാലിബർ ഉണ്ട്. പക്ഷേ എങ്കിലും ആ സംവിധായകൻ്റെ ഒരു എത്രയോ പേഴ്സൻറ്റേജ് ആണ് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലേ. 18 വർഷം പത്മരാജൻ സാറിൻ്റെ ശിഷ്യനായിട്ടാണ് ബ്ലെസ്സി സാറ് തുടങ്ങുന്നത്. 2004 കാഴ്ച എന്ന മൂവിയിൽ 18 വർഷമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്ന് നന്നായിട്ട് എന്താ പറയുക, നമ്മൾ ഈ നിന്ന് തഴക്കവും പഴക്കവും വന്നൊരു സംവിധായകൻ എന്ന് പറയില്ല, പെട്ടെന്നൊരു ന്യൂജൻ സംവിധായകനല്ല, എത്രമാത്രം പഠിച്ച് മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്ത് ക്രിറ്റിസൈസ് ചെയ്ത് എവിടെയാണ് വീഴ്ച സംഭവിക്കുന്നത്, എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാവുന്ന രീതിയിൽ 18 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പഠനമാണ്.
0: തികച്ചും
1: അതെ, നമ്മുടെ മലയാള സിനിമയുടെ ആ ഒരു ക്ലാസിക് സിനിമകളുടെ തന്നെ ഇതിഹാസം എന്ന് പറയാൻ സാധിക്കുന്ന സംവിധായകനാണ് പത്മരാജൻ സാർ. അപ്പോൾ അദ്ദേഹത്തിന് ശിഷ്യനെന്ന് പറയുമ്പോൾ ഒട്ടും മോശമാവാനുള്ള സാധ്യതയില്ല, അതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആടുജീവിതമെന്ന ലാസ്റ്റ് അദ്ദേഹം ചെയ്ത സിനിമയും വളരെ വലിയ കൊമേഴ്ഷ്യലിയും വളരെ വലിയൊരു ഹിറ്റിലേക്ക് പോയി. ബെന്യാമിൻ സാറിൻ്റെ ആ ഒരു നോവലിനെ ആസ്പദമാക്കിയതുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഡോക്യുമെൻ്ററീസ് ചെയ്ത് റെക്കോർഡുകൾ ഭേദിച്ചിട്ടുള്ളൊരു സംവിധായകൻ കൂടിയാണ്. ഇൻട്രോവേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ അന്തർമുഖനായിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തീയുണ്ട്, അത് നമ്മൾ മലയാള സിനിമയിലൂടെ കണ്ടുകൊണ്ടേയിരിക്കുന്നു അല്ലേ.
0: അപ്പോൾ സത്യത്തിൽ ഈ ഒരുപാട് അല്ലേ, നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കലാകാരന്മാരാണ് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി ഇത്രത്തോളം വളർത്തുന്നത്. അത് തീർച്ചയായിട്ടും അവരോടൊക്കെയുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന് September 3 എന്ന് പറയുന്നത്.
1: സിനിമകൾ അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സി സാർ എന്ന് പറയുമ്പോൾ തന്നെ വളരെ റിയലിസ്റ്റിക് ായിട്ടുള്ള മൂവീസാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. നമ്മൾ ചിലപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ കത്തുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും, ഇങ്ങനെയും ജീവിക്കുന്നുണ്ട് ആൾക്കാർ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും അല്ലെ. അത്രയും തീക്ഷ്ണമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യ വികാരങ്ങളെയൊക്കെ ഇങ്ങനെ അമ്മാനമാടുന്നൊരു വ്യക്തിയാണ് ബ്ലെസ്സി സാർ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിറന്നാൾ ദിവസത്തിൽ നമുക്ക് ഏറ്റവും ഒരു അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു സമർപ്പണം എന്ന് പറയാൻ സാധിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഫോർമുല, സാധാരണ ഒരു ഫോർമുലയിൽ നിന്ന് മാറ്റം സംഭവിച്ചു കൊണ്ട് മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ എന്ന് നമുക്ക് മാറ്റി പറയാൻ സാധിക്കാതെ നമ്മുടെ മനസ്സിലെ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സൂപ്പർ എന്ന രീതിയിൽ തന്നെ നമ്മൾ ഇനിയും ഒരുപാട് സിനിമകൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭ്രമരം എന്ന മൂവിയിലെ ഒരുപാട് നല്ല സിനിമകളും നല്ല പാട്ടുകളും ഉണ്ട്. കളിമണ്ണ് എന്ന് അതും വളരെ ഹിറ്റും വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ സ്കെച്ചിങ് ആണെങ്കിലും അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ആണെങ്കിലും ഒരുപാട് ക്രിറ്റിസിസവും എല്ലാം വന്നിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ ആ സിനിമ എന്നൊരു സെൻസിലാണെങ്കിലും വ്യത്യസ്തത കൊണ്ടുവന്നൊരു സെൻസിലാണെങ്കിലും നമുക്കൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ട ഒരു സംവിധായകനാണ് അല്ലേ. അപ്പം നിരവധി സിനിമകളും നിരവധി പാട്ടുകളും നല്ല പാട്ടുകളും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എങ്കിലും ഭ്രമരം എന്ന മൂവിയിലെ പാട്ടുകളൊക്കെ എല്ലാവരുടെയും പ്രിയപ്പെട്ടതായിട്ട് നിലനിൽക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ബ്ലെസ്സി സാറിൻ്റെ ഈ പിറന്നാൾ ദിവസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും സാറിനൊരു ഡെഡിക്കേഷൻ എന്ന രീതിയിൽ ആ ഒരു മൂവിയിലെ പാട്ട് കേട്ടാലോ.
0: തീർച്ചയായിട്ടും നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
1: ഒത്തിരി കാര്യം.

0: കേത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം എന്തായാലും നമ്മൾ മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ടു അല്ലേ. ഭ്രമരം എന്ന മൂവിയിലെ ബ്ലെസി സാറിൻ്റെ ഡിറക്ഷനിലെത്തിയിട്ടുള്ള മോഹൻലാൽ സാറിൻ്റെ അതി വിസ്മയം എന്ന് തന്നെ പറയാൻ സാധിക്കുന്നൊരു മൂവിയായിരുന്നു. ആ മൂവിയിലൊരു സ്വീറ്റ് സോങ് ആണ്, നല്ല രസമുള്ളൊരു പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പം നമ്മുടെ സമയം 10 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പം പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. അപ്പം അതിനുവേണ്ടിയുള്ള വെയിറ്റിങ്ങിന് ഞങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ.
0: അതെ, അപ്പം എനിക്ക് തോന്നുന്നു അവരതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശ്രോതാക്കളും ഒക്കെ കുസൃത ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് നോക്കാം അവരൊക്കെ ചോദ്യം അയക്കുന്നുണ്ടോ
1: അല്ലെങ്കിൽ. നമുക്ക് ഞാൻ വളരെ ഒരു ഭയാനകമായൊരു ചോദ്യം

0: അല്ല, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇന്നത്തെ ഒരു എന്താ പറയുക, നമ്മുടെ ലൈവിനൊപ്പം നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എല്ലാവരും ആൻസർ ചെയ്യണം. അപ്പോൾ ആരൊക്കെയാണ് കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദ്യം ഇതാണ്, വിച്ച് ഇംഗ്ലീഷ് ലെറ്റർ ഈസ് എ ക്വസ്റ്റ്യൻ? Which English letter is a question? എന്നുള്ളതാണ്.
1: ഏത് ഇംഗ്ലീഷ് ലെറ്റർ ആണ്, അക്ഷരമാണ് ചോദ്യം എന്ന് വരുന്നത്? ചോദ്യമായിട്ട് വരുന്നത് ഏത് ഇംഗ്ലീഷ് അക്ഷരമാണ്, എനിക്കൊന്നും മനസ്സിലായില്ല.
0: അപ്പൊ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അടുത്ത ചോദ്യവുമായിട്ട് എത്തുന്നതാണ്. അപ്പൊ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കുന്നത് വാട്സ്ആപ്പ് നമ്പർ 8848585785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഒരുപാട് ഗുഡ് മോർണിംഗ് വിഷസൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ എൽദോ മെസ്സേജ് അയച്ചിരിക്കുന്നു, ശുഭദിനം നേരുന്നു എല്ലാവർക്കും, പ്രീത ടീച്ചറിനും സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്, അടിമാലിക്ക് വരാനിരിക്കുന്ന ടീച്ചറിന് സ്വാഗതം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചറിനെ അവരൊക്കെ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രീത ടീച്ചർ ഇത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് അറിയിക്കുന്നത്
0: കേൾക്കുന്നുണ്ടോ? കമ്പിളിപ്പുതുപ്പ്. അപ്പൊ എൽദോ, അടിപൊളി ഒരു ദിവസം നമ്മൾ ആശംസിക്കുകയാണ്. അടിപൊളി ഒരു ശുഭദിനം തന്നെ ആകട്ടെ. നമ്മുടെ അടിമാലി ബ്രദേഴ്സ് അല്ലേ എപ്പോഴും നമുക്ക് മെസ്സേജ് അയച്ച് നമ്മുടെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന നല്ല കുറെ ശ്രോതാക്കളാണ്. താങ്ക് യു സോ മച്ച്. പ്രീതി ടീച്ചർ കേൾക്കുന്നുണ്ടായിരിക്കും, ഇൻ കേസിൽ കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ അന്വേഷണം പറയുന്നത് തന്നെയായിരിക്കും അല്ലേ.
1: അതെ. അപ്പൊ നമ്മളുടെ കുസൃത ചോദ്യത്തിന്റെ ഉത്തരം കല്യാണി അയച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ രാജലക്ഷ്മി മാം അയച്ചിട്ടുണ്ട്.
0: അയ്യോ, പെട്ടെന്ന് അയച്ചു അല്ലേ. അപ്പൊ എന്തായാലും അടുത്ത ചോദ്യം നമ്മൾ ഉടനെ തന്നെ ചോദിക്കുന്നതായിരിക്കും. അപ്പൊ അതൊരു ഒരു ഒരിക്കൽ കൂടി ചോദിക്കാം അല്ലേ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് ഇംഗ്ലീഷ് ലെറ്റർ ഈസ് എ ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ലെറ്റർ, അതായത് ഏത് ലെറ്ററാണ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളാണ്, നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ആയിരുന്നു അല്ലേ.
1: സിമ്പിൾ ആണ്, സോ പവർഫുള്ളുമാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ലിങ്കിൽ അതിന്റെ കറക്റ്റ് ആൻസർ നമ്മൾ പറയുന്നതായിരിക്കും. ഓൾമോസ്റ്റ് നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ആ കറക്റ്റ് ആണ്, അയച്ചവർക്ക് കറക്റ്റ് ആയിട്ടാണ് ആൻസർ അയച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു അപ്ഡേഷൻ, നമ്മളിങ്ങനെ നമ്മൾ ഇടയ്ക്ക് വെച്ച് പറയാറുണ്ട്, മഴക്കെടുതികളെ പറ്റി സംസാരിക്കാറുണ്ട്, അങ്ങനെ കുറെ
0: പല സമയത്തും നമ്മൾ, അതായത് നമ്മൾ കൊല്ലം റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി റേഡിയോ ആണെങ്കിൽ കൂടിയും കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ കുറെ ശ്രോതാക്കളുണ്ട് അല്ലെ. നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കേൾക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പൊ അവരുടെ വിശേഷങ്ങളാണെങ്കിലും അവരുടെ ഈ മഴ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാനോ ആഗ്രഹമാണെങ്കിലും അവർ ഇതുപോലെ അപ്ഡേഷൻസ് ഒക്കെ പാസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരളം മാത്രമല്ല, പല സ്ഥലത്തു നിന്നുള്ള ശ്രോതാക്കൾ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൊല്ലം റിലേറ്റഡ് ആയിട്ടല്ലാത്ത കുറെ ന്യൂസസ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ മഴ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ മഴ വരുന്ന സമയത്തൊക്കെ എല്ലാവരും അലർട്ട് ആയിട്ടിരിക്കുക, ഇന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ മഴ കുറവാണ് അല്ലേ.
1: നമ്മളിങ്ങനെ വരൾച്ച മുന്നറിയിപ്പിന് അരികിൽ നിൽക്കുന്ന എന്നുള്ള ഒരു വാർത്തയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 3 മാസത്തിനിടെ 22% മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് നമ്മളിങ്ങനെ അറിയുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ടല്ലേ, നമുക്കൊരു എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനായിട്ട് പോകുമ്പോഴത്തേക്കും
0: നല്ല രീതിയിലൊക്കെ ഇങ്ങനെ ഉടുത്ത് ഉരുങ്ങി അടിപൊളിയായിട്ടൊക്കെ മുടിയൊക്കെ സെറ്റ് ചെയ്തൊക്കെ നിൽക്കുമ്പോൾ മഴ പെയ്യും.
1: അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും മഴയാണ് എന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് വളരെയധികം ചെളി ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുന്ന സ്ഥലത്തൂടെ ഒക്കെ നടക്കുമ്പോൾ ഈ മഴയും കൂടി പെയ്യുമ്പോൾ ആഹാ
0: ആഹാ അന്തസ്. യെസ്. അപ്പൊ അങ്ങനെ മഴ വളരെ കുറവായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്, വരൾച്ച നേരിടാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പൊ കാല നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും പഠനങ്ങളുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ചൊക്കെ 22% കുറവ്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ കുറവ് അനുഭവപ്പെടുന്നത് വയനാട് ജില്ലയിലാണ് എന്നും കൂടി നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അല്ലേ.
1: അതെ. 2024 13% മഴക്കുറവാണ് 22% ഉയർന്നത്. അതൊരു നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. നിലവിൽ അടിയന്തര വരൾച്ച പ്രഖ്യാപനത്തിന്റെ സാഹചര്യമില്ല, എന്നിരുന്നാലും മഴക്കുറവ് ഇതുപോലെ തുടരുകയാണെങ്കിൽ അടിയന്തരമായിട്ടുള്ള നടപടികളിലേക്കൊക്കെ മാറേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിങ്ങനെ അറിയുകയാണ്. സെപ്റ്റംബറിൽ രാജ്യത്ത് ലഭിക്കുന്ന മഴ ദീർഘകാല ശരാശരിയേക്കാൾ 9% കുറയാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ വരൾച്ച സാധ്യത സർക്കാർ വിലയിരുത്തിയിട്ടുള്ളത്.
0: അപ്പോൾ ഈ മഴക്കെടുതി അല്ലെങ്കിൽ മഴ മാറിയെന്ന് പറയുമ്പോൾ തന്നെയും ഉത്തരേന്ത്യയിൽ മഴക്കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്നലത്തെ, അതായത് ഇന്ന് രാവിലത്തെ വരെ റിപ്പോർട്ട് അനുസരിച്ച് 12 ആൾക്കാരാണ് മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും എല്ലാം മഴക്കെടുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ രണ്ട് വൈരുദ്ധ്യങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത്, അത് ഇന്ത്യ തെക്കേ ഇന്ത്യയിലാണെങ്കിൽ ഇതുപോലെ വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും, ഉത്തരേന്ത്യയിൽ മഴ

0: കെടുതികളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, അങ്ങനെയാണ് വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ.
1: അപ്പൊ ആതിര, ഇത്തരത്തില് നമുക്ക് മഴ കുറയുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ നല്ല രീതിയിൽ
0: നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, അതായത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇന്നലെകളിലും എല്ലാവരും വീടുകളിലും എന്തായിരിക്കും പെട്ടെന്ന് ഭാഗികമായിട്ടുള്ള ഈ ലോഡ് ഷെഡിങ് എന്ന് ചിന്തിക്കുമ്പോൾ, ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഭാഗികമായിട്ടുള്ള ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് KCB പുതിയ റിപ്പോർട്ടുകൾ പറയാൻ അറിയപ്പെടുന്നത്. ഇപ്പം ഇതുവരെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇന്ന ടൈമിംഗ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ വൈകുന്നേരം 7 മണി മുതൽ രാത്രി 12 മണി വരെയും ഇതുപോലുള്ള ഭാഗിക നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അല്ലേ.
1: കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തും 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങുകയുണ്ടായി. അപ്പോൾ ഇന്നലെയും 300-500 മെഗാവാട്ടിൻ്റെ വൈദ്യുതി കുറവ് പ്രതീക്ഷിച്ച് KCB വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചിരുന്നു. മഴ കുറഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾക്ക് നേരിടേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഇനിയും വൈദ്യുതി കുറവ് നമുക്ക് അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ 7 മണി മുതൽ രാത്രി 12 മണി വരെയാണ് കേട്ടോ, രാത്രി 7 മണി മുതൽ 12 മണി വരെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ആ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഇത്തരത്തിലുള്ള ലോഡ് ഷെഡിങ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.
0: അതെ അതെ, നന്നായിട്ട് ഉറങ്ങാം അല്ലെ. തീർച്ചയായിട്ടും അപ്പോൾ അത് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം കാണുന്ന അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ലോഡ് ഷെഡിങ്ങും ഈ നിയന്ത്രണങ്ങളും ഇല്ലാതിരുന്നൊരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു ഒരു ദുരിതത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് ചെയ്യാനില്ല അല്ലേ.
1: അല്ല, പിന്നൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ലോഡ് ഷെഡിങ് നല്ലതായിരിക്കാം ഒരു പക്ഷേ. നമുക്ക് നമ്മൾ ഇതൊക്കെയാണല്ലോ ലോകം കാണാം, ഇരുട്ടത്തൊക്കെ രാത്രിയിലൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാനൊക്കെ സാധിക്കുമല്ലോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ മൊബൈലിൽ നിൽക്കുന്നത് മാറുമായിരിക്കാം അല്ലേ, നമ്മുടെ ചാർജൊക്കെ ഒന്ന് കുറയുമ്പോൾ. അപ്പോൾ ഏതൊരു സാഹചര്യത്തെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ലതാണ്.
0: യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കുസൃതി ചോദ്യം ഇതായിരുന്നു. ഒരുപാട് ശ്രോതാക്കൾ ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ ചോദ്യം ചോദ്യം തന്നെയാണ്, വിച്ച് ഇംഗ്ലീഷ് ലെറ്റർ ഈസ് എ ക്വസ്റ്റ്യൻ എന്നാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. മിക്ക നമ്മുടെ ശ്രോതാക്കളും കറക്റ്റ് ആൻസറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ആൻസർ നമ്മൾ അടുത്ത ഒരു പാട്ടിന് ശേഷം നമ്മൾ പറയുന്നതാണ്. അടുത്ത ചോദ്യമായിട്ട് നമ്മൾ എത്തുന്നതാണ്, മനോഹരമായൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്തിയാലോ.
1: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഓണേ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നമ്മളൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ലിങ്കിൽ നമ്മൾ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനിയും നിങ്ങൾ ഇനി അടുത്ത ചോദ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു സമയത്ത് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585.
0: നമ്മുടെ ചോദ്യം ഇതായിരുന്നു, നമ്മൾ പറഞ്ഞു ഇതിനുള്ള ആൻസർ പെട്ടെന്ന് അയക്കുകയാണെങ്കിൽ അടുത്ത ചോദ്യം നമ്മൾ ഇന്ന് ചോദിക്കുമെന്നുള്ളത്. അപ്പൊ ചോദ്യം ഇതായിരുന്നു, വിച്ച് ഇംഗ്ലീഷ് ലെറ്റർ ഈസ് എ ക്വസ്റ്റ്യൻ. അതായത് ഇന്നത്തെ ചോദ്യം ഏത് ലെറ്റർ ആണ്, ഇംഗ്ലീഷ് ലെറ്റർ ആണ് ചോദ്യമായിട്ട് മാറുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ എ ബി സി ഡി ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമല്ലേ ഏതാണ് എന്നുള്ളത്. അപ്പൊ എല്ലാവരും ആൻസർ അയച്ചിട്ടുണ്ട്. ആൻസർ ആരൊക്കെയാണ് അയച്ചത്?
1: അത്

0: ബിരിയാണി കറക്റ്റ് ആൻസറാണ് അയച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ രാജലക്ഷ്മി മാം കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. ജോബിച്ചേട്ടൻ, ജയശ്രീ കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ രാജൻ ചേച്ചി അയച്ചത് മാത്രം ഇച്ചിരി തെറ്റിപ്പോയി, പക്ഷെ സാരില്ല, നമുക്ക് അടുത്ത തവണ നോക്കാലോ. അതേപോലെ കലച്ചേച്ചി കറക്റ്റ് ആൻസറാണ്. രാജൻ ചേട്ടൻ വന്നിരിക്കുന്നു കുറേ നാളിന് ശേഷം, ഇപ്പോഴാണ് രാജൻ ചേട്ടൻ്റെ മെസ്സേജ് കാണുന്നത്, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ആൻസറാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. അതേപോലെ ബാബുരാജൻ സാറും ഒരു ആൻസർ അയച്ചിട്ടുണ്ട്, പക്ഷെ അത് തെറ്റിപ്പോയി. നമുക്ക് സാറില്ല, നമുക്ക് അവരെ അയച്ചിരിക്കുന്ന ക്യൂ ആണ് കേട്ടോ. നമ്മുടെ രാജൻ ചേച്ചിയും ബാബുരാജൻ സാറും ക്യൂ എന്ന അക്ഷരമാണ് അയച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വൈ ആണ്.
1: വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വൈ എന്നുള്ളത് ചോദ്യമായിട്ട് നിലനിൽക്കുന്നു.
0: നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ WHY അടിക്കാൻ വയ്യാത്തത് കൊണ്ട്, ടൈപ്പ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ വൈ
1: യെസ്. അപ്പൊ അതായിരുന്നു ഇന്നത്തെ ചോദ്യം, ചോദ്യത്തിന്റെ ആൻസർ അല്ലെ. വിച്ച് ഇംഗ്ലീഷ് ലെറ്റർ ഈസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വൈ എന്നുള്ളതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ശ്രോതാക്കളും കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്, ചിലർ ക്യൂ എന്ന് ആണ് ഇട്ടിരിക്കുന്നത്.
0: വിഷമിക്കണ്ട, നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചോദ്യം.
1: അതെ അതെ അതെ, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ചോദ്യമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ ഇത് കുറച്ച് സിമ്പിളായിരുന്നു, അതൊരു തുടക്കമായിരുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു കടുകട്ടിയുള്ളൊരു ചോദ്യം ചോദിക്കാം അല്ലേ. എപ്പോഴും ഞാൻ കടുകട്ടിയുള്ളതെന്ന് പറയും, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് എന്താ പറയുക, പെട്ടെന്ന് പറയാൻ പറ്റാത്ത ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കാറില്ല. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു ഗസ്റ്റ് ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. സത്യം പറഞ്ഞ് ഈ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വ്യക്തി വന്നിരുന്നു, പക്ഷെ അതല്ല ആൻസർ. അപ്പൊ
0: നിങ്ങളുടെ
1: അപ്പോ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് ആരാണ് എന്നുള്ള കുസൃതി ചോദ്യമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ആൻസർ പെട്ടെന്ന് അയച്ചോളൂ. അയക്കണം വാട്സപ്പ് നമ്പർ 8785.
0: അപ്പൊ ആതിര, അവരിങ്ങനെ ആലോചിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു നല്ല പാട്ട് കേട്ടുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ അവരൊന്ന് ആലോചിക്കട്ടെ. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലും.
1: യെസ്, അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്ന കേട്ട് രസിക്കുന്ന തമിഴ് സോങ് ആണ് പച്ചേ നിറമേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മാധവനാണെങ്കിലും, നമ്മൾ മാഡി എന്ന് വളരെ സ്നേഹത്തോട് വിളിക്കുന്ന മാധവന്റെ ശാലിനിയുടെ ഒരു ബ്യൂട്ടിയാണ് ആ ഒരു പാട്ടിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അതിനൊരു തമിഴ് വേർഷനുണ്ട്, അതില് തമിഴിൽ അതിനൊരു ഹിന്ദി വേർഷനുണ്ട്. അത് ചെയ്തിരിക്കുന്നത് വിവേക് ഒബ്റോയാണ് അല്ലെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഹിന്ദി നായകന്മാരെ നമുക്കൊരു ക്രഷ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു നടനാണ് വിവേക് ഒബ്റോ. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് വളരെ ക്രൂരഭാവത്തിൽ, അല്ലെങ്കിൽ ക്രൂരഭാവം അല്ല, പക്ഷെ വില്ലനിസത്തിലൂടെ മലയാള സിനിമ കാണുകയുണ്ടായ അദ്ദേഹത്തിന്. ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ ആണെങ്കിലും, കടുവ എന്ന ചിത്രത്തിലെല്ലാം അദ്ദേഹത്തിന് ഒരു വില്ലനിസം നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസമാണ് ഇന്ന് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ സാത്യ എന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് കേട്ടാലോ?
0: തീർച്ചയായും, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
1: ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലം

0: എത്താം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ചെറിയ കുസൃതി ചോദ്യമൊക്കെയായി. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ടു, സാത്യ എന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ റാണി മുഖർജി ആണെങ്കിൽ എന്ത് രസമാണ് റാണി മുഖർജി, നമ്മുടെ വിവേക് ഒബ്ര കോമ്പ് കാണാൻ തന്നെ അല്ലേ നല്ല രസമാണ്. ഇപ്പോഴും ഒരു ഇപ്പൊ കാണുമ്പോഴും നമുക്ക് ആ ഒരു പാട്ടിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, എപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബ്യൂട്ടിഫുൾ ഹാപ്പി ബർത്ത് ഡേ നമ്മൾ വിഷയാണ് വിവേക് ഒബ്ര. ഒരു നല്ല നല്ല ക്യാരക്ടർ സ്കെച്ചിങ്ങിലൂടെ ഇനിയും നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെ, വേഴ്സറ്റാലിറ്റിയിലൂടെ തന്നെ കാണാൻ സാധിക്കട്ടെ. ഒരു പവർഫുൾ ഒരു ചോക്ലേറ്റ് ബോയ് എന്ന രീതിയിലാണ് ആദ്യം തുടക്കകാലത്തിൽ അദ്ദേഹം അല്ലേ. ഇപ്പോൾ ഐശ്വര്യ റായുടെ കൂടെ ആണെങ്കിലും റാണി മുഖർജിയുടെ കൂടെ ആണെങ്കിലും എല്ലാം ഒരു ചോക്ലേറ്റ് ബോയ് ടൈപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ. ആ ഒരു ടൈമിൽ നമ്മുടെ ബ്രദേഴ്സൊക്കെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത ട്രെൻഡായിരുന്നു. ഇന്നും എനിക്ക് തോന്നുന്നത് ആ ഒരു ട്രെൻഡിങ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒരു കുറച്ചും കൂടെ മെച്യൂർഡ് ആയിട്ടുള്ള റോൾസിലൂടെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് മലയാള സിനിമയെ വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു സുന്ദരനായ വില്ലൻ ആയിട്ടൊക്കെ വിവേക് ഒബ്ര ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ഹാപ്പി ബർത്ത് ഡേ കൂടി നമ്മൾ നേരുന്നു. നല്ലൊരു പാട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങളെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങോട്ട് ചോദ്യം ഉണ്ടായിരുന്നു, അതിന് ഉത്തരം പറഞ്ഞോളൂ. ചോദ്യം ഇതാണ്, കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അല്ലേ.
0: അപ്പോൾ നമുക്ക് കുറേ കറക്റ്റ് ആൻസേഴ്സ് വന്നിട്ടുണ്ട്. ആൻസർ മാത്രമല്ല, നമുക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നെൽസൺ ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു പുതിയ ശ്രോതാവാണ് അടിമാലിയിൽ നിന്ന് ദിലു ബ്ലെസൻ, അദ്ദേഹം ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ദിലു, സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു.
1: ദിലു നൈസ് നെയിം അല്ലേ, നല്ല രസമുണ്ട് കേൾക്കാൻ, വിളിക്കാനും നല്ല രസമുള്ള.
0: അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ രാജൻ ചേട്ടൻ രണ്ടാമത്തെ ഉത്തരം അയച്ചത് തെറ്റിപ്പോയി.
1: രാജൻ ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ആൻസർ അയച്ചോന്നുള്ളൂ. പക്ഷെ തെറ്റാണ് എന്നുള്ളത് ശ്രീലക്ഷ്മി അങ്ങനെ ഒന്ന് ഹൈപ്പ് കൊടുത്താണ് നമ്മുടെ രാജൻ ചേട്ടൻ ആയതുകൊണ്ട് അല്ലേ.
0: അതെ, അപ്പം നമ്മുടെ കല്യാണി കറക്റ്റ് ആൻസർ ആണ് അയച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരു
1: കല്യാണി. എൻ്റെ പേപ്പറും എല്ലാം കണ്ടോ ഞാൻ എഴുതിക്കൊണ്ട് വന്നത്, വെറുതെ പറഞ്ഞതാണ്. കാര്യം പെട്ടെന്ന് പറയാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ.
0: അതെ, അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഗസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാജൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന കലണ്ടർ എന്നുള്ളതാണ് നമ്മുടെ.
1: വേണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം, മഹാബലി ഒന്നും അല്ല അല്ലേ. അതെ, എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് മഹാബലി. ഈ ചോദ്യം ഞാൻ കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് മഹാബലി എന്നായിരുന്നു. പക്ഷെ അല്ല, കുസൃതി ചോദ്യമാണ്. പെട്ടെന്ന് പെട്ടെന്ന് ചിന്തിച്ചോളൂ, നമ്മുടെ രാജൻചേട്ടൻ മഹാബലി അയച്ചിട്ടുണ്ട്.
0: അതെ അതെ അതെ, രാജൻചേട്ടൻ മഹാബലി അയച്ചിട്ടുണ്ട്. അതേപോലെ ജോബിചേട്ടൻ ചോദിച്ചിട്ടുണ്ട് കലണ്ടർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കലണ്ടർ അല്ല, ഒന്നും കൂടി ചിന്തിച്ചാൽ അതിലുള്ള ഒരാളാണ്.
1: അതെ,
0: നമ്മുടെ ബാബുരാജ് സാറി പ്രാവശ്യം കറക്റ്റ് ആയിട്ടാണ് ആൻസർ അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ രാജൻ ചേച്ചിയും കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. ഉണ്ണി അയച്ചിരിക്കുന്നു ഇല്ല, എന്താണെന്ന് മനസ്സിലായില്ല.
1: ഇല്ല, പറയാൻ പറ്റത്തില്ലെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും ബാബുരാജൻ സാറ് കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും പെട്ടെന്ന് പെട്ടെന്ന് അയച്ചോളൂ. നമ്മുടെ മിടുക്കി കുട്ടിയായിട്ടുള്ള റീജ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. യെസ്, അപ്പൊ നമ്മളത് ലാസ്റ്റ് നമ്മളത് റിവീൽ ചെയ്യുന്നത് തന്നെ ആയിരിക്കും അല്ലേ.
0: അതേപോലെ തന്നെ നമ്മുടെ വിദ്യ ചേച്ചി അടിമാലിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ആതിര ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ഗുഡ് മോർണിംഗ് വിദ്യ ചേച്ചി, അടിപൊളിയായിട്ടിരിക്കുന്നു തന്നെ പ്രതീക്ഷിക്കുകയാണ്.
0: അതേപോലെ ആശ ചേച്ചി ജർമ്മനിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആശ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു, ഇന്ന് ജോലിക്കൊക്കെ പോകാനുള്ളൊരു തിരക്കാണോ അവിടെ, ഇപ്പോൾ സമയം എന്തായി അവിടെ നിന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ റീജയും കറക്റ്റ് ആൻസർ ആണ്, ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ച് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു നേരത്തെ ചോദിച്ചതിനെക്കാട്ടിലും എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾ തിരിച്ചായിരുന്നു വിചാരിച്ചത്.
1: ഞാൻ കരുതി ഇത് കുറച്ച് ടഫായിരിക്കും, നിങ്ങൾ മഹാബലി എന്താ ക്രിസ്മസ് പപ്പ അങ്ങനെ കുറേയുള്ള ആൻസേഴ്സ് അയക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ ആ ഒരു പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ടപ്പ് ടപ്പേന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അത് ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും അല്ലേ അതിൻ്റെ ആൻസറൊക്കെ. തീർച്ചയായിട്ടും ആശ ചേച്ചിയൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഇങ്ങനെ തിരക്കുകൾക്കിടയിലും നമുക്ക് നമ്മുടെ ലൈവിനൊപ്പം ഇങ്ങനെ സജീവമായിട്ട് തുടരുന്നതിൽ. യെസ് യെസ്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848 558785.
0: അപ്പോൾ ആശ ചേച്ചി പറയാണ്.

0: ബർത്ത്ഡേ ആണോ ഗസ്റ്റ്? വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഗസ്റ്റ് ബർത്ത്ഡേ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: അങ്ങനെയല്ല.
0: അപ്പൊ ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവിടെ 7:28 ആയിരിക്കും രാവിലെ സമയം.
1: ഗസ്റ്റ് എന്നുള്ളതൊന്നുകൂടെ, അതാണ് നമ്മുടെ ക്ലൂ. ഗസ്റ്റ് അല്ലേ, കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ഗസ്റ്റ്. അപ്പൊ അതിനകത്ത് തന്നെ ഉണ്ട്,
0: അതിൽ തന്നെ ഉത്തരവുണ്ട്. അപ്പോ നമുക്ക് ആലോചിച്ചാൽ ചിലപ്പോൾ
1: ഇനി ക്ലൂ ഇല്ല. ഇത് ലാസ്റ്റ് ക്ലൂ ആണ് അല്ലേ.
0: നമ്മൾ ഒരുപക്ഷെ നമ്മൾ അടുത്ത ഒരു പാട്ടിന് ശേഷം നമ്മൾ ഈ ഒരു കറക്റ്റ് ആൻസർ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ആൻസർ ഇത് നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഉറപ്പായിട്ടും പറയുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം കൂടി നമ്മൾ ആ ഒരു സമയത്ത് ചോദിക്കും. ഇനി അധികം സമയമില്ല, ഇപ്പോൾ തന്നെ 11 ആകാൻ പോകുന്നു. അപ്പോൾ 11:30 വരെയാണ് നമ്മളുടെ ഒരു സമയം. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം ഞാനിങ്ങനെ ആദ്യയോട് ചോദിക്കുകയാണ്. Will you be my human being?
1: എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ആകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ രണ്ടുപേരുടെ ഒരു ചിന്ത, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇത് ആരാണ് എന്നുള്ളത് വ്യക്തമാക്കണം അല്ലേ. അതിനുശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു.
0: അതെ. അപ്പോൾ എന്താണ് ഈ ഹ്യൂമൻ പെന്തേ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഹ്യൂമൻ പെന്തേ ആകാമോ, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നതിലുപരി അതങ്ങ് ആയിത്തീരുക എന്നുള്ളതും ഒരു മനോഹരമാണ്.
1: അതെ, നമ്മൾ അറിയാതെ ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയാത്തൊരു സ്ഥാനമാണ് അല്ലേ. അപ്പോൾ അതിലിപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഹ്യൂമൻ പെന്തേനാവാൻ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് പറയുന്നതിനേക്കാൾ ഇഷ്ടം ഇൻഡയറക്റ്റ് ആയിട്ട് ആവുക എന്നുള്ളതാണ്.
0: അതായത് അത് പറയാതെ തന്നെ അതിങ്ങനെ സംഭവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ മരുന്നായി മാറാൻ കഴിയുന്ന മനുഷ്യരിലെ അവരെ പറ്റിയിട്ടാണ്, അവരെയാണ് ഈ ഹ്യൂമൻ പെന്തേ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് വിഷമമാണെങ്കിലും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പറയാൻ നമ്മൾ കേട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ജഡ്ജ് ചെയ്യാതെ നമ്മൾ കേട്ടിരിക്കുക, നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ചെന്ന് പറയാൻ സാധിക്കുന്ന ചില വ്യക്തികളുണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. ചിലപ്പോൾ പെട്ടെന്നൊന്ന് വന്ന് പോകുന്നതോ എവിടേക്കോ നമുക്കത് ഒരു നമുക്കൊരു റിലീഫ് ഫീൽ ചെയ്യാറുണ്ട്. അവരാണ് ഈ ഹ്യൂമൻ പെന്തേ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ പെന്തേ എന്നുള്ളൊരു വാക്ക് നമുക്ക് പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ഒരു വളരെ പരിചിതമല്ലാത്തൊരു വാക്കാണ്.
1: നിങ്ങൾ എൻ്റെ ഹ്യൂമൻ പെന്തേനാകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ ആ ഒരു വാക്കിതിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശേഷണം കൊടുക്കുന്നതിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലെ. അതൊരു ഗ്രീക്ക് വേർഡാണ് ഹ്യൂമൻ പെന്തേൻ എന്നുള്ളത്.
0: അതെ, ഹ്യൂമി എന്ന് പറയുന്നത് ഹ്യൂമൻ എന്നുള്ളത് തന്നെയാണ്, അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു വേർഡാണ്. ഈ പെന്തേ എന്ന് പറയുന്നത് നാ പെന്തേ എന്ന് പറയുന്ന ഒരു ഗ്രീക്കിൽ ഒരു മരുന്നുണ്ട്. അപ്പോൾ ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ അസുഖം കൂടുതലുള്ളവർ, അല്ലെങ്കിൽ വേദനയൊക്കെ ഉള്ളവർക്കൊക്കെ കൊടുക്കുന്ന, വളരെയധികം വേദന സഹിക്കാതെ വരുമ്പോഴൊക്കെ കൊടുക്കുന്ന ഒരു പെയിൻ കില്ലറാണ് ഈ നാ പെന്തേ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ പെന്തേ എന്ന് പറയുമ്പോൾ ഈ മരുന്നാകുന്ന മനുഷ്യൻ എന്നുള്ളതാണ് ഈ ഹ്യൂമൻ പെന്തേ എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ നമുക്കതങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ നമുക്കിങ്ങനെ അറിയാൻ സാധിക്കും. ഒരു നമ്മളിപ്പോൾ ചെന്ന് ചില വിഷമങ്ങളൊക്കെ നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അവർ തരുന്നൊരു റിലീഫുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ കുറച്ച് റിലീഫ് ആവാറുണ്ട്. നമുക്കൊരു സമാധാനം ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ ചില സമയത്ത് നമ്മൾ പറയില്ലേ, നമ്മൾ വളരെയധികം ദാഹിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളത്തിന് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു വാല്യൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും ഹ്യൂമൻ പെന്തേ ആണോ?
1: യെസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഹ്യൂമൻ പെന്തേൻസ് കാണും, അല്ലെങ്കിൽ ഒരാളെങ്കിലും നമുക്ക് കാണും എന്നുള്ളത് വളരെ സത്യമായൊരു കാര്യം. നമ്മൾ അറിയാതെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുന്ന ഒരു വ്യക്തി. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ ഉള്ളത്, ഇപ്പോൾ ഒരു പെയിൻ കില്ലർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അത്രയും അസഹനീയമായ വേദനകളെ മാറ്റാൻ വേണ്ടി സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് സൈഡ് എഫക്റ്റുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഹ്യൂമൻ പെന്തേൻസിൻ്റെ ആ ഒരു അർത്ഥത്തിൽ വരുന്ന പെയിൻ കില്ലർ എന്ന് പറയുന്ന വ്യക്തിക്ക് സൈഡ് എഫക്റ്റ് ഇല്ല. നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയോട് നമ്മുടെ വിഷമങ്ങൾ എത്രയും വലിയ പ്രതിസന്ധികളാണെങ്കിലും ആ വ്യക്തിയോട് പറയുമ്പോൾ അതിങ്ങനെ അലിഞ്ഞില്ലാതാവുകയാണ്. പെയിൻ കില്ലേഴ്സ് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞൊരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ അതിനുള്ളിൽ നമ്മുടെ വേദനകൾ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലാണ് ചില മനുഷ്യർ, നമ്മുടെ വേദനകൾ നമ്മൾ പോലും അറിയാതെ മാറ്റാൻ സഹായിക്കുന്ന വ്യക്തികളാണ് അവർ.
0: അതെ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് നമുക്ക് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു നമ്മളിങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയായിരിക്കും, മുന്നോട്ട് എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വഴി കാണില്ല. പക്ഷേ അവർ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു വഴി നമുക്ക് തെളിഞ്ഞു വരും. നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളിൽ തീർച്ചയായിട്ടും ഒരു വെളിച്ചമാകുന്ന ചില വ്യക്തികൾ, അവരെയാണ് നമ്മൾ ഹ്യൂമൻ പെന്തേ എന്ന് കൊണ്ട് പറയുന്നത്.
1: തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് വ്യക്തികൾ ഇതുപോലെ കാണും അല്ലേ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. നമ്മൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ടോ, എന്താ ഒരുപാട് ജന്മങ്ങളുണ്ട്, അടുത്ത ജന്മത്തിലെങ്കിലും നല്ലൊരു ജീവിതം, അങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും അതിലൊന്നും സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള കാര്യമില്ല. ഈ ഒരു ലൈഫ് നമ്മൾ മാക്സിമം ഹാപ്പി ആക്കാൻ വേണ്ടി എന്താണോ ചെയ്യാൻ സാധിക്കുന്നത്, ഫിനാൻഷ്യൽ സ്ട്രഗിൾ കാണാം, മെൻ്റൽ ഇഷ്യൂസ് കാണാം, പല പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം നമ്മളെല്ലാവരും ഇങ്ങനെ അത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.

0: ആ അതിനൊപ്പം തന്നെ ആ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങളും മറ്റുള്ളവർക്ക് അത് സ്പ്രെഡ് ചെയ്യാനും കൂടെ കഴിയുകയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു അല്ലേ? യെസ്, തീർച്ചയായിട്ടും. നിങ്ങൾ ഇപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ എൻ്റെ അതായത് എൻ്റെ ഹ്യൂമപ്പ് എന്തെങ്കിലും ആവാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആകാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. എനിക്കും അതുപോലെ ഒരുപാട് ഹ്യൂമപ്പ് എന്തെൻസ് ഉണ്ട്. ആ ഒരു സർക്കിളിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളുടെ ഹ്യൂമപ്പ് എന്തെൻസ് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മെസ്സേജ് അയക്കാം അല്ലേ. നിങ്ങളുടെ ബ്രദർ ആയിരിക്കാം, നിങ്ങളുടെ സിസ്റ്റർ ആയിരിക്കാം, നിങ്ങളുടെ ഫാദർ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം,
1: അതെ
0: ലവർ ആയിരിക്കാം, നിങ്ങളുടെ ഒരു സുഹൃത്ത് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് ചിലപ്പോൾ ഒന്നിലധികം ഹ്യൂമപ്പ് എന്തെൻസിൻ്റെ ലാളനയും സന്തോഷവും എല്ലാം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന വ്യക്തികളായിരിക്കും. ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരുള്ളതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്.
1: ആശ്വാസം എന്നും കൂടി പറയാം നമുക്ക് അല്ലേ. നമുക്ക് ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് അവരില്ലാതെ പറ്റില്ല എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. കാരണം അത് ഈ എന്താ പരസ്പരം ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുന്നപ്പെടുന്ന വ്യക്തി അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അദ്ദേഹം കേട്ടിട്ട് മറ്റൊരു രീതിയിൽ മറ്റൊരു തലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഷെയർ ചെയ്യുന്നതിന് ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിലായി പോകും. അപ്പം അതൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഹ്യൂമപ്പ് എന്തെൻസിനെ ഇപ്പം നമുക്ക് ഓർക്കാം. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഹ്യൂമപ്പ് എന്തെൻസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848555. അപ്പോൾ ഇപ്പോൾ സമയം 11:04 ചെറിയൊരു ബ്രേക്കിനുള്ള ഒരു സമയമായി. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. അപ്പൊ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം അയക്കാൻ പെട്ടെന്ന് ആ ഒരു ചോദ്യം ചോദിക്കാം.
0: അതെ, ചോദ്യം ഇതായിരുന്നു, കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വീണ്ടും അതൊന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഗസ്റ്റ്. അപ്പൊ പല നമ്മുടെ ശ്രോതാക്കൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ആൻസർ വായിക്കാം. അതുപോലെ തന്നെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഹ്യൂമപ്പ് എന്തെൻസ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ അയച്ചോളൂ. നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു സന്തോഷമുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പൊ അവരെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഓർക്കാം എന്ന് കൂടി പറയുന്നു. നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ.
1: യെസ്, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി ഞാൻ ശ്രീലക്ഷ്മിയാണ്. എന്നോടൊപ്പം
2: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മൾ നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് ഒരുപാട് വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുസൃതി ചോദ്യമുണ്ട്, നമ്മുടെ അപ്ഡേഷൻസിലൂടെയൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് എന്താ പറയുക, നമ്മുടെ ഗ്രഹാതുരത അല്ലേ, കുറേ മെമ്മറീസ്. നമ്മളെപ്പോഴും നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ബുക്കിലൊക്കെ, നമ്മൾ ഇപ്പോൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഉള്ള എൻ്റെ കയ്യിൽ എൻ്റെ പഴയ ഒരു 5th standard അല്ലെങ്കിൽ ഒരു 4th standardിലേക്ക് ബാഡ്ജുകളും പിന്നെ എൻ്റെ ആ ഒരു അതൊക്കെ ഞാൻ
1: ഇപ്പോൾ
2: ഐ ഡി കാർഡ്, അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എനിക്ക് ചിരി വരെ ഇങ്ങനെ രണ്ടായിട്ടൊക്കെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങനെ വലിയ ചിരിച്ച ഫേസ് അല്ലായിരുന്നു. ഇപ്പോഴാണ് കൂടുതലും ചിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ടെൻഡൻസി. പണ്ട് ഇങ്ങനെ
1: എന്താ വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളായിരുന്നു, അപ്പോൾ എല്ലാ ഫോട്ടോയിലും ഇങ്ങനെ ചിരി.
2: പക്ഷേ എൻ്റെ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കാൻ അറിയില്ലായിരുന്നു പണ്ട്, അപ്പോൾ കുഞ്ഞിലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ ഫേസ് ആണെങ്കിൽ എനിക്ക് ചിരി വരും. അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രോത്ത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഞാൻ വയ്ക്കാറുണ്ട്. നമ്മുടെ പല ശ്രോതാക്കളും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വ്യക്തികളാണെന്ന് തോന്നുന്നു അല്ലേ.
1: ഞാൻ എന്താ ഇപ്പോൾ ആതിരി അങ്ങനെ ചിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫുൾ ടൈം.
2: അതെ, അപ്പോൾ എന്തായാലും ശ്രീലക്ഷ്മി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്, പക്ഷേ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളൊക്കെ നല്ല ചിരിച്ചൊക്കെ ഫേസ് ചെയ്ത് ആ ഒരു ഫോട്ടോയ്ക്ക് കാണുമ്പോൾ നമുക്ക് പിന്നീടൊരു സന്തോഷമാണ് അല്ലേ.
1: ഈ സ്കൂളിലെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പോഴൊക്കെ നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒരു ഇങ്ങനെ അടുക്കി പറക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ നിന്നൊരു ബുക്ക് കിട്ടും. ആ ബുക്കിൽ പണ്ട് നമ്മൾ ഒട്ടിച്ച ഇല, സ്റ്റാമ്പ്, അതേപോലെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിമാർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മളുടെ ഈ നേതാക്കന്മാരുടെ, അതായത് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒക്കെ ഫോട്ടോ ഒട്ടിച്ച ബുക്കുകളൊക്കെ.
2: അതെ, എൻ്റെ പഴയ ബുക്കുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനിങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ വരും, എന്ത് വൃത്തികെട്ട ഹാൻഡ് റൈറ്റിംഗ്. അപ്പം നമ്മളെ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യുക, നമ്മൾ മോൾഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യേണ്ട ഇങ്ങനെ ആ ഒരു ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഒരുപാട് നമ്മൾ മാറിയിരിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി വരും അല്ലേ. യെസ്, അപ്പോൾ ഈ മെമ്മറീസിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഒരു നമ്മുടെ ചില ഡയറീസൊക്കെ, നമ്മുടെ പല ഡയറീസിൻ്റെയും പഴയ കാലത്ത് നമ്മുടെ വിഷമങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും. പഴയ ഡയറീസൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ
1: വിചാരിക്കും
2: ഇതൊക്കെയാണ് വിഷമങ്ങൾ, അമ്മ എന്നെ ഇന്നത് തന്നില്ല, അടിച്ചു എന്നൊക്കെ, ഇതൊക്കെ നമ്മളെ വിഷമങ്ങളൊക്കെ ഇലയോട് ഞാൻ കഥ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള നമ്മുടെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ എഴുതി വെക്കും ഡയറിയിൽ. അത് പിന്നീട് ഈ ഒരു ടൈമിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ ആയിരുന്നു എന്നുള്ളൊരു ചിന്താഗതി.
1: അപ്പം മെമ്മറി ആണോ എന്ന്.
2: അതെ, അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അന്നത്തെ ആ വേദനകളൊക്കെ അന്ന് നമ്മൾ കരഞ്ഞായിരിക്കും ചിലപ്പോൾ ആ ഒരു ഡയറി എഴുതിയിട്ട് കിടന്നുറങ്ങുന്നത്. പക്ഷേ ഇന്ന് നമുക്കത് വായിക്കുമ്പോൾ ഒരു ചിരിയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും കാണാതിരിക്കാൻ ഒരു വഴിയില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് അല്ലേ. പിന്നീട് ചിന്തിക്കുന്ന സമയത്ത് അതൊക്കെ ഒരു പ്രശ്നമായിരുന്നു എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോവും. അന്ന് അത്രയും സ്ട്രഗിളും അത്രയും ടെൻഷൻ അടിച്ചൊക്കെ ഇരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ചിന്തിക്കുമ്പോൾ ഈസിയാണ്, ഇതൊക്കെ നിസ്സാരം, നമ്മുടെ പല ശ്രോതാക്കളും പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ മെമ്മറീസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെല്ലാ മനുഷ്യന്മാർക്കും മെമ്മറീസ് എന്ന് പറയുമ്പോഴും നമ്മുടെ പല കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനും വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യാനും റീകളക്ട് ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ കൊച്ചിയിൽ പുതിയതായിട്ടൊരു മെമ്മറി ഡ്രെയിൻ എന്ന രീതിയിൽ, അതായത് മെമ്മറി ട്രെയിൻ എന്ന രീതിയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് അവർ മറ്റുള്ളവരെ കാണിക്കുക, നമ്മുടെ ഒരു ഓൾമോസ്റ്റ് ഒരു മ്യൂസിയം ടൈപ്പിലൊക്കെ നമ്മൾ കാണാറില്ലേ, അതുപോലെ മിനി കാരിക്കേച്ചർ രീതിയിലൊക്കെ ആണെങ്കിലും നമ്മുടെ കലാപരമായിട്ടുള്ള തനത് കലാരൂപങ്ങളാണെങ്കിലും നമ്മുടെ ഒരു സ്ട്രക്ചറിങ് ആണെങ്കിലും നമ്മുടെ

0: കേരളീയമായ പല കാര്യങ്ങളും കൗതുകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരിങ്ങനെ ക്യാരി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ തന്നെ വളരെ കണ്ണിനാണെങ്കിലും മനസ്സിനും വളരെ സന്തോഷം കിട്ടുന്ന ഒരു മിനി ക്യാരിക്കേച്ചർ ടൈപ്പിലും എല്ലാ രീതിയിലും അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇൻ കേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉടനെ തന്നെ ഒരു പുറത്തൊരു യാത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊച്ചിയിലൊക്കെ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഒരു മെമ്മറി ട്രെയിൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു സന്തോഷം കിട്ടുന്ന ഒരു മൊമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പല കാര്യങ്ങളിലും ഇങ്ങനെ കണക്ട് ചെയ്ത് അവർ നിർത്തുന്നുണ്ട് എന്നുള്ളൊരു വാർത്തകളാണ് സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ അതൊന്ന് കാണാൻ പറ്റുമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്ന് പോയി ആസ്വദിക്കുക എന്ന് കൂടി നമ്മളിപ്പോൾ പറയുകയാണ്. പല കാര്യങ്ങളല്ലേ നമ്മൾക്കിങ്ങനെ ചിലതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ പണ്ട് നമുക്ക് ആസ്വദിച്ചിരുന്ന കുറേ കാര്യങ്ങളാണ്.
0: അതിപ്പോൾ ഈ നമ്മൾ പണ്ട് ഈ എന്താ പറയുക, നമ്മളീ ചിരട്ടിയിൽ എന്താ പറയുക മണ്ണൊക്കെ വെച്ചിട്ട് അങ്ങനെ കളിക്കില്ലേ, അത് ഇന്നത്തെ കുട്ടികൾക്ക് അത് കാണുമ്പോൾ എന്താണ് ഇതെന്ന രീതി. പക്ഷേ ഇതിൻ്റെ ഈ മിനി ക്യാരിക്കേച്ചറിൽ മിനിയേച്ചറായിട്ടൊക്കെ അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ ഒരു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഓർക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു അല്ലേ. നമ്മുടെ ആ ഒരു മെമ്മറീസൊക്കെ ഇന്നും നമ്മളതിനെ വളരെ പ്രിഷ്യസ് ആയിട്ട് കാണുന്ന പല മൊമെൻറ്റും ഉണ്ട് അല്ലേ. യെസ് തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ അതില്ല, അവർക്കത് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷമം എന്നുള്ളത്.
1: അതെ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ അവസരം കിട്ടുന്നവർ എന്തായാലും പോയൊന്ന് ആസ്വദിക്കുക എന്ന് കൂടി പറയുന്നു. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് സുരഭി ഫ്രം അടിമാലി. അടിമാലിയിൽ നമുക്ക് മറ്റൊരു ശ്രോതാവ് വന്നിരിക്കുകയാണ്. അപ്പോൾ സുരഭി സുഖമായിരിക്കുന്നു, നല്ല സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ സുരഭി കറക്റ്റ് ആൻസറാണ് നമ്മുടെ ആ കുസൃത ചോദ്യത്തിന് അയച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ഏകദേശം നമ്മൾ ഈ ഒരു ലിങ്കിൽ പറയാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റ് കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ആ മെസ്സേജുകളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ ആൻസർ പറയുന്നതാണ്. നമ്മുടെ സരസ്വതി അമ്മ കറക്റ്റ് ആൻസറാണ് കേട്ടോ രണ്ട് ചോദ്യത്തിനും പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മൻസൂർ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, നമസ്കാരമുണ്ട് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ശുഭദിനം നേരുന്നു. ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ഒരു ഗാനം കേൾക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടുകാരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പ്ലേ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ലൈവിലല്ലെങ്കിൽ ലൈവിന് ശേഷം നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നേരത്തെ ഉണ്ണി അയച്ചിരുന്നു ല എന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോദിക്കുകയാണ് അതല്ലാതെ പിന്നെ ഏതാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് ആൻസറാണ് രണ്ടാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അതേപോലെ സനോജ് നീട്ടി ആ ഒരു ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം, കുറച്ച് നാളെ കാണാത്തതുപോലൊരു ഫീല്. അപ്പോൾ എന്തായാലും സനോജ് കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. റഷീദ് ചേച്ചി കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. ജോബി ചേട്ടൻ ചോദിക്കുന്നു മന്ത്സ് ആണോ മാസങ്ങളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതല്ല ആൻസർ,
0: സനോജ് നിസ്സാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് നമ്മൾ നിങ്ങളെ അങ്ങനെ വിഷമിപ്പിക്കാൻ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അപ്പൊ നമ്മുടെ രാജേട്ടൻ കറക്റ്റ് ആൻസർ അയച്ചു കേട്ടോ. ടൈമില്ല എന്നാലും വിടൂല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സമയമില്ലെങ്കിൽ പോലും നമ്മളെ വിടത്തില്ല, നമ്മൾ കറക്റ്റ് ആൻസർ പറയും. അതേപോലെ രാജലക്ഷ്മി മാം കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദിലു മെസ്സേജ് അയച്ചിരിക്കുന്നു കാഴ്ച സിനിമയിലെ കുട്ടനാടൻ കാര്യൽ എന്ന സോങ് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. കലച്ചേച്ചി കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അതേപോലെ നമുക്കിങ്ങനെ കറക്റ്റ് ആൻസറുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആൻസർ ഇതാണ്, ഓഗസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. പക്ഷേ നമ്മൾ പറഞ്ഞിരുന്നു മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കും എന്നുള്ളത്. ഇന്ന് അതിനുള്ളൊരു സമയം 11:17 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകണം.
0: യെസ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ആൻസർ നമ്മൾ നേരത്തെ തന്നെ റിവീൽ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പല ശ്രോതാക്കളും കറക്റ്റ് ആൻസർ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഗസ്റ്റ് എന്ന് പറയുമ്പോൾ കുസൃതരമായിട്ട് ഗസ്റ്റിൻ്റെ കൂടെ ഓഗസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ പലരും നമ്മുടെ മഹാബലി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതല്ല, അതിലേക്കാണ് പലരും എത്തപ്പെടുന്നത്. പക്ഷേ കുസൃതരമായിട്ട് ഇത് ഓഗസ്റ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. നിസ്സാരമായൊരു ചോദ്യം തന്നെയായിരുന്നു. നമുക്ക് എന്തായാലും ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. ഒരുപാട് സോങ് സജഷൻസ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാട്ടുകളെല്ലാവരും നമ്മൾ പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാം. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഉടമകട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: Once again, welcome back to Radio Sandhvanam 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളിലൂടെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമയം 11:24 ആയിരിക്കുന്നു. പെട്ടെന്ന് സമയം പോയ പോലെ അല്ലേ? അപ്പോൾ ഒരു നൈസ് സോങ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്യുന്ന തന്നെ ആയിരിക്കും. ഒരുപാട് സോങ് സജഷൻസ് വന്നതുകൊണ്ട് തന്നെ ലൈവിന് ശേഷം നമ്മളതെല്ലാം പ്ലേ ചെയ്യുന്നതായിരിക്കും അല്ലേ?
4: എന്നോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം ആതിരയാണ്.
3: അത് മറന്നുപോയി, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരോടൊപ്പം. അപ്പം മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്.
4: നമുക്ക് ആ മെസ്സേജൊക്കെ ഒന്ന് വായിക്കാം. അപ്പോൾ നമ്മുടെ ദില്ലു അയച്ചിട്ടുണ്ടായിരുന്നു, ഞാനും തിരുവല്ലക്കാരിയാണ്, എന്നെ അടിമാലിയിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച ബ്ലെസ്സി സാറിന് ബർത്ത്ഡേ ആശംസകൾ എന്ന് പറഞ്ഞിട്ട്.
3: തിരുവല്ല ആയിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ട്. ഞാൻ പഠിച്ചത് തിരുവല്ലയിലാണ്. കോളേജ് ആ ഒരു ടൈമൊക്കെ തിരുവല്ലയിലാണ് പഠിച്ചിരുന്നത്. യെസ്, അപ്പോൾ അത് പറയുമ്പോൾ എനിക്കിങ്ങനെ കോളേജൊക്കെ ഓർമ്മ വരും. ആ
4: പോട്ടെ, നമുക്ക് മറ്റൊരു മെസ്സേജും കൂടി നമുക്കിങ്ങനെ, നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിത്രാമ്മ അയച്ചിട്ടുണ്ടായിരുന്നു, ഗുഡ് മോർണിംഗ് മോളൂസ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ചിത്രാമ്മ, സുഖമായിട്ടിരിക്കുന്നു. അതേപോലെ നമ്മുടെ ഗ്രാമഭംഗിയിൽ നമ്മളൊരു ചെറിയതായിട്ട് നമ്മുടെ ചിത്രാമ്മയുടെയും അതേപോലെ കവിത ചേച്ചിയുടെയും ചെറിയൊരു വോയിസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണത്തെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ചെറിയൊരു ഒരു നമ്മുടെ ഗ്രഹാതുരതയൊക്കെ പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഗ്രാമഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ഈ രണ്ട് ശ്രോതാക്കളുടെ വോയിസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാം മകനൊക്കെ ഒരുപാട് ഇഷ്ടമായി. ശ്രീകുട്ടിക്ക് ആദർശ് റേഡിയോ സാന്ദ്രത്തിനും ആശംസകൾ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നത്തെ അവതരണം ഗംഭീരം, ഇപ്പോൾ അരികിലെത്തിയാൽ കൈയടി നൽകും. ഗുഡ് ആതിരക്കുട്ടി, ഓണം ഡ്രാമ ആവിഷ്കാര ഭംഗി ആവിഷ്കാര ഭംഗി തുളുമ്പുന്നതായിരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
3: യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ചിത്രാമ്മയ്ക്ക് നല്ലൊരു ദിവസം നേരെയാണ്. നമ്മുടെ പ്രോഗ്രാം എല്ലാം ലിസൺ ചെയ്ത് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കളും ചിലപ്പോൾ ഒരുപാട് നല്ല നല്ല നമ്മുടെ പ്രോഗ്രാംസിൻ്റെ ഒക്കെ നല്ല ആരാധകരായിരിക്കും. പക്ഷേ പലരും മെസ്സേജ് അയക്കാറില്ല, മനസ്സിലാക്കൊള്ളാം എന്ന രീതിയിലൊക്കെ. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് നമുക്കതൊരു ഈ ഒരു എനർജി ആയിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിറ്റിസിസം ആണെങ്കിലും നിർദ്ദേശങ്ങളാണെങ്കിലും നല്ല അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്താവുന്നതാണ് അല്ലേ?
4: അപ്പൊ നമ്മുടെ പ്രമോദ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ട് ഹായ് ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോ ഹായ് പ്രമോദ് ചേട്ടാ, കുറേ നാളായി നമ്മൾ മെസ്സേജ്.
3: പ്രമോദ് ചേട്ടന് ഗുഡ് മോർണിംഗ്.
4: അതെ അതെ, കണ്ണൂരിൽ നിന്നാണ് ചേട്ടൻ മെസ്സേജ് അയക്കുന്നത്. അതേപോലെ ബാബുരാജൻ സാറ് ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബാബുരാജൻ സാർ ഒരു കടങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക്, പക്ഷേ സമയ പരിമിതി കൊണ്ട് നമുക്കത് വായിക്കാൻ സാധിച്ചിരുന്നില്ല. നമ്മുടെ ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയർ ശ്രീകുട്ടി, ആതിരക്കുട്ടി, എൻ്റെ ഹ്യൂമപെന്തയിൻ എൻ്റെ അപ്പച്ചിയുടെ മകളും എൻ്റെ മകളുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കറക്റ്റ് ആൻസറാണ് നമ്മൾ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്രാമഭംഗിയെ പറ്റി നല്ലൊരു അഭിപ്രായം, ഇന്ന് അവതരിപ്പിച്ച ഗ്രാമഭംഗി വളരെ മനോഹരവും ഹൃദ്യവുമായിരുന്നു, പഴയ നല്ല നല്ല ഓർമ്മകളിലേക്ക് പോയി, അവതരണവും സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു നിമിഷത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ ആശിച്ച് ചേച്ചി പറയുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ട്, വാക്കുകൾ കൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നതിനേക്കാൾ മനോഹരമാണ് ഒരാളുടെ സങ്കടങ്ങളിൽ മിണ്ടാതിരുന്ന് കൂടെ നിൽക്കുന്ന ആ ഒരു സാന്നിധ്യം. മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വലിയ വിജയം. അതാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസം. എൻ്റെ ഹസ്ബൻഡും ചേച്ചിയും ഇവരാണ് എൻ്റെ ഹ്യൂമപെന്തൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഉയരേ ജനം പോരാതെ ഫ്രം ആ ഒരു പാട്ട് പ്ലേ ചെയ്യുമോ?
3: യെസ്, ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടെല്ലാം പ്ലേ ചെയ്യുന്ന തന്നെ ആയിരിക്കും. നിങ്ങളിങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കുക അല്ലേ? അപ്പോൾ നല്ല പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നു. യെസ്,
4: അതേപോലെ തന്നെ രമേശ് കെ ജി ഗുഡ് മോർണിംഗ് ഒക്കെ അറിയിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സനോജ്, നമുക്ക് പൂക്കളൊക്കെ സമ്മാനിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ എന്താണ്?
3: അതായത് നിസ്സാരം. യെസ്, അപ്പോൾ സനോജിനും

0: നല്ലൊരു ദിവസം നേരെയാണ്.
1: യെസ്, അതെ. അപ്പൊ നമുക്ക് ഏകദേശം ഇന്ന് 11:28.
0: അതെ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജസും നമ്മൾ വായിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇൻ കേസിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും മെസ്സേജ് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ വായിച്ചില്ല എന്ന് മെൻഷൻ. നമ്മുടെ സരസ്വതി അമ്മയൊക്കെ മിക്കപ്പോഴും എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ല എന്ന് പറയുന്ന പരാതികളാണ്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ മെസ്സേജസും വായിച്ചിട്ടുണ്ട്.
1: സരസ്വതി അമ്മ കറക്റ്റ് ആൻസർ ആണ് അയച്ചിട്ടുള്ളത്. അപ്പൊ രണ്ട് ആൻസറും കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇടയ്ക്കൊന്ന് പറയാൻ വിട്ടുപോയി, പക്ഷേങ്കിലും നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വോയിസ് ഒക്കെ അയക്കുന്ന സമയത്ത് നമുക്ക് 11:15 മുന്നേ വോയിസുകളൊക്കെ അയക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എങ്കിൽ മാത്രം നമുക്ക് കേട്ടിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
0: അതെ, അപ്പൊ ഇന്നത്തെ ദിവസത്തിന് നമ്മുടെ സമയം ഏകദേശം വൈൻഡപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. പക്ഷെ സെപ്റ്റംബർ 3 എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉയരമുള്ള പണ്ട് തൊട്ടേ നമ്മൾ കുഞ്ഞിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇൻട്രസ്റ്റ് ആണ് വലിയ കെട്ടിടങ്ങൾ. തീർച്ചയായിട്ടും എല്ലാവരുടെയും സ്വപ്നത്തിൽ വരുന്നൊരു സ്ഥലമാണ് ദുബായിലെ ബുർജ് ഖലീഫ ഒന്ന് കാണണം, അല്ലെങ്കിൽ അവിടെ ഒന്ന് താമസിക്കണം. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് അവിടത്തേക്ക് ഒന്ന് പോകണം. പക്ഷേ ആ കെട്ടിടം മാത്രമല്ല, നിരവധി അതുപോലെ അമ്പലചുംബികളായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. നമ്മുടെ ഈ ചൈന എന്ന് പറയുന്ന ആ ഒരു രാജ്യം തന്നെ അത്രമാത്രം ഇത്രയും അമ്പരചുംബികളായിട്ടുള്ള ഈ സ്കൈ സ്ക്രേപ്പർ ആയിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളാണ് അവർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു വാസ്തുവിദ്യയാണെങ്കിലും അതിൻ്റെ ആ ഒരു ക്രിയേഷൻ ആണെങ്കിലും കെട്ടിട നിർമ്മാണ രീതികളെല്ലാം ആദരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. വേൾഡ് സ്കൈ സ്ക്രാപ്പ് ഡേ ആണിന്ന്. നഗരങ്ങളുടെ ആകാശരേഖ മാറ്റി എഴുതുന്ന കൂറ്റൻ കെട്ടിടങ്ങളെയും അവയ്ക്ക് പിന്നിലെ വാസ്തുവിദ്യ എഞ്ചിനീയറിംഗ് മികവിനെയും ആദരിക്കുന്ന ഈ ദിവസം, അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം. അപ്പോൾ ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് തോന്നാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ടും കാറ്റിനെ പ്രതിരോധിക്കുന്ന വിദ്യകളൊക്കെയാണ് ഈ വാസ്തുവിദ്യയിൽ. ഇത്രയും വലിയ കെട്ടിടങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ വാസ്തുവിദ്യയിലും എഞ്ചിനീയറിംഗിലെല്ലാം വളരെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കറക്റ്റ്. ഇപ്പോൾ ചില സമയത്ത് ചില കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി പോകുമ്പോൾ നമ്മൾ യുദ്ധമേ ഇത് പൊട്ടി വീഴും. പക്ഷെ ആ രീതിയിലല്ലാതെ വളരെ മനോഹരമായിട്ടും വളരെ പ്ലാൻഡ് ആയിട്ടുമാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറിങ് എല്ലാം അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് സ്കൈ സ്ക്രാപ്പ് ഡേ എന്ന രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ആദ്യത്തെ ഈ ഒരു ലോകത്തിലെ തന്നെ ആദ്യത്തെ ഈ അമ്പരചുംബിയായിട്ടുള്ള കെട്ടിടമായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ളത് 1985 അമേരിക്കയിലുള്ള ചിക്കാഗോയിൽ നിർമ്മിച്ചിട്ടുള്ള ഹോം ഇൻഷുറൻസ് ബിൽഡിംഗ് ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ അമ്പരചുംബിയായിട്ടുള്ള കെട്ടിടം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ കെട്ടിടം എന്ന് ഓർക്കുമ്പോൾ തന്നെ ബുർജ് ഖലീഫ ഇങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്താണ്. അവിടെ ഒന്ന് പോകണമെന്ന് തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി ആഗ്രഹിച്ചിട്ടില്ലേ?
1: പിന്നെ
0: അതെ. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ആദരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കപ്പെടുന്ന ഒരു ദിവസമാണ് വേൾഡ് സ്കൈ സ്ക്രാപ്പർ ഡേ. അപ്പോൾ അത് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുന്നു. ഇന്ന് ഒരുപാട് വിശേഷങ്ങളിലൂടെ, നല്ല നല്ല പാട്ടുകളിലൂടെ, ഒന്നിലധികം കുസൃതി ചോദ്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി. പക്ഷെ എല്ലാം നിരാശ മാത്രമാണ് അവസാനിക്കുന്ന കാര്യം. നിസ്സാരമായ ആൻസേഴ്സ് ആയിരുന്നു തന്നിരുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. നിസ്സാരം ആണെങ്കിൽ കൂടിയും നിങ്ങളെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുക നമ്മുടെ ലൈവിനൊപ്പം. നമ്മളിങ്ങനെ കൊച്ചു വർത്തമാനങ്ങളും വിശേഷങ്ങളും അപ്ഡേഷനും പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അതങ്ങനെ തന്നെ മൂവ് ചെയ്യുന്നു. മെസ്സേജ് അയക്കാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മെസ്സേജ് അയക്കുക എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് പറയുകയാണ് അല്ലേ.
1: അതെ. ഇപ്പോൾ സമയം 11:31 ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ടാറ്റാ ബൈ ബൈ പറയാനുള്ള ഒരു സമയമായി. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇനി സമ്മാനിക്കും. നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളൊക്കെ നമ്മളിനി പ്ലേ ചെയ്ത് തരുന്നതാണ്. ഇത്രയും നേരം പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി.
0: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെ കാണാൻ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

നാദം ബ്രഹ്മമാണ്. അവിടുത്തെ മുന്നിൽ പണ്ഡിതനും പാമരനുമില്ല, ബ്രാഹ്മണനും ചണ്ഡാലനുമില്ല, വേഷവും ഭാഷയുമില്ല. തൂണിലും തുരുമ്പിലും ഹൃദയങ്ങളുടെ പൊൻവീണകളിലും

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 നും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട്.

7 മണിക്കും. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121216800.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

നിങ്ങളും ഓഫറുകളും സ്കൈ സെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിന്.

0: കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ജാമ്യം. ഐഎസ്ആർഒയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം ഇഒഎസ് 5 വിക്ഷേപണം നാളെ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ബെൽജിയത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ബെൽജിയം പ്രധാനമന്ത്രി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്ഘട്ടിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോളക്രമം എന്നിവയിലധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കനുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോള വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക ഇന്ന് മുതൽ ഈ മാസം 10 സമർപ്പിക്കാം. ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപ്പേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ശബരിമല സ്വർണ്ണാപഹരണ കേസിലെ അന്വേഷണ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, കെ വി ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ പി എസ് പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കത്തിൽ നിന്ന് യുഡിഎഫ് സർക്കാർ പിന്തിരിയണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എസ്എഫ്ഐ മാർച്ചിൽ പങ്കെടുത്ത പെൺകുട്ടികളെയടക്കം ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിന് പരിശീലനം ലഭിച്ച കുപ്രസിദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്യാൻ നിയോഗിച്ചിരിക്കുകയാണ്. സർക്കാർ തിരുത്തിയില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഈ സാങ്കേതിക വിദ്യയ്ക്കുള്ള ഇന്ത്യൻ പേറ്റന്റും ലഭിച്ചു. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പരമ്പരാഗത ജലാധിഷ്ഠിത ഗതാഗത സംവിധാനങ്ങൾക്കും നിലവിലുള്ള ജലരഹിത ഗതാഗത സംവിധാനങ്ങൾക്കും ബദലായി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയാണിത്. നിലവിൽ ജീവനുള്ള മത്സ്യങ്ങളെയും മറ്റു ജലജീവികളെയും ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വലിയ അളവിൽ വെള്ളം ആവശ്യമാണ്. ഇത് ഗതാഗതത്തിനുള്ള ഭാരവും ചെലവും വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞ ചെലവിലും വൈദ്യുതി ഉപയോഗത്തിലും ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകാൻ കഴിയുന്ന സുസ്ഥിര

0: പരിസ്ഥിതി സൗഹൃദവുമായ സംവിധാനമാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ. നിയന്ത്രിതമായ ഉയർന്ന മർദ്ദവും താഴ്ന്ന താപനിലയും ഉപയോഗിച്ചാണ് സംവിധാനം പ്രവർത്തിക്കുന്നത്.
1: കൊല്ലം നേവൽ NCC യൂണിറ്റ് കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പായ്വഞ്ചി സാഹസിക യാത്രയ്ക്ക് കൊല്ലം തേവള്ളിയിൽ നിന്ന് തുടക്കമായി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാതിരാമണൽ ദ്വീപ് പക്ഷിസങ്കേതത്തെ തിരിച്ച് തേവള്ളിയിലേക്ക് മടങ്ങുന്ന 8 ദിവസത്തെ യാത്രയിൽ 65 കേഡറ്റുകളും 30 ജീവനക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി അടിമാലിയിലെ വാടക വീട്ടിൽ നടത്തിയ മിന്നൽ റെയ്ഡിൽ 5.5 കിലോഗ്രാം കഞ്ചാവുമായി കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനി ഡയാന ബിജുവിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. ഇടുക്കിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിൽപ്പനയ്ക്കായി ആന്ധ്രാപ്രദേശിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവാണ് കണ്ടെടുത്തത്. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ISRO അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമനിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. അഷ്ടമി രോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ടുണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൃക്കരോഗം ബാധിച്ച കണ്ണൂർ ചാലയിലെ +1 വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്കായി ഓണക്കാലത്ത് പൂവിൽപ്പനയിലൂടെ സ്വരൂപിച്ച തുക കുടുംബത്തിന് കൈമാറി. 16 ലക്ഷത്തിലേറെ രൂപയാണ് സ്വരൂപിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീദേവനിയുടെ ചികിത്സയ്ക്കായാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഓണക്കാലത്ത് പൂക്കച്ചവടം നടത്താൻ തീരുമാനിച്ചത്. തിരുവോണത്തിന് 2 ദിവസം മുൻപാണ് ചാല ടൌണിലും പരിസരങ്ങളിലുമായി അവർ പൂക്കളുടെ വിൽപ്പന നടത്തിയത്. പൂക്കളുടെ വില പോലും ചോദിക്കാതെ പലരും കൈമറന്ന് സഹായിച്ചു. പൂക്കച്ചവടത്തോടൊപ്പം പായസ വിൽപ്പനയും നടത്തിയിരുന്നു. 16,32,014 രൂപയുടെ ചെക്ക് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു കുടുംബത്തിന് കൈമാറി.
1: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടന്ന ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ലോക 9 റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തി. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചു യു ആണ് എതിരാളി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2 ഗ്രൂപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലാന്റിനെ 94 തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 171 ഉയർന്ന് 76,741 നിഫ്റ്റി 44 നേട്ടത്തിൽ 23,958 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയായി. ഗ്രാമിന് 14,240 രൂപയാണ് ഇന്നത്തെ വില. കേരളത്തിലേക്കുള്ള PIB മാധ്യമ പ്രവർത്തക പര്യടനത്തിന്റെ ഭാഗമായി ഝാർഖണ്ഡിൽ നിന്നെത്തിയ 12 മാധ്യമ പ്രവർത്തകർ കൊച്ചി ജലമെട്രോ, റബ്ബർ കൃഷി തുടങ്ങിയവയെക്കുറിച്ച് പഠനം നടത്തി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള റാഞ്ചിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 5 ദിവസത്തെ സന്ദർശന പരിപാടി നാളെ സമാപിക്കും. കണ്ണൂർ പേരാവൂരിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് വെട്ടേറ്റത്. വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു. UGC നെറ്റ് ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളുടെ പുനഃപരീക്ഷയ്ക്കുള്ള ആദ്യഘട്ട പരീക്ഷാ നഗരപട്ടിക NTA വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ മാസം 9-10 തീയതികളിലാണ് പരീക്ഷ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിലെ അടുത്ത വർഷം ജൂലൈ ടേമിലേക്കുള്ള 8 ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ NTA ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തും. തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ഈ മാസം 15-16 തീയതികളിലും 17-3

0: ചൂടാവ YMCA കോൺഫറൻസ് ഹാളിലും 18 കോട്ടയം PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ടി വെവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. വോട്ടെടുപ്പ് ഈ മാസം 28. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് വിദഗ്ധ സമിതി. ശബരിമല സ്വർണ്ണാപഹരണ കേസിന്റെ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ISRO അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-5 വിക്ഷേപണം നാളെ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12 കഴിഞ്ഞ് 40. ഇപ്പോൾ പ്രകാശധാര.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം നിയമാനുസൃതമായ ആഗോള ക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഒഡീഷയിൽ വീണ്ടും പ്രളയ ഭീഷണി. വനിതാ T20 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിവിധ ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചേക്കും. രാവിലെ രാജ്ഘട്ടിൽ ബെൽജിയം പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയം പ്രധാനമന്ത്രി മുഖ്യപ്രഭാഷണം നടത്തും. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ, നിയമങ്ങൾക്കനുസൃതമായ ആഗോള ക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ ഊഷ്മളവും സുദീർഘവുമായ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബെൽജിയം പ്രതിരോധമന്ത്രി തിയോ ഫ്രാങ്കുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്കിടയിലാണ് ശ്രീ സിംഗ് ഇങ്ങനെ വ്യക്തമാക്കിയത്. ലോകം വലിയ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഈ വെല്ലുവിളികളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
1: Currently, India and Belgium share warm and long-standing relations founded on mutual respect, democratic values, and a shared commitment to rules-based global order. The recently held India-Belgium strategic dialogue in July 2026 has provided an institutional framework for taking up our bilateral partnership forward, including in defense and security. And we welcome greater cooperation among Belgian and Indian defense companies.
0: ഉയർന്ന ജനസംഖ്യയും അത്യാധുനിക സാങ്കേതിക വിദ്യയുമുള്ള ഇന്ത്യയുമായി ഭാവി പദ്ധതികളിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ബെൽജിയം പ്രതിരോധമന്ത്രി പറഞ്ഞു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും വെല്ലുവിളികൾക്കും ഇടയിൽ ലോകം ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട നിക്ഷേപ അന്തരീക്ഷവും ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിളിൽ കേന്ദ്ര ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. വ്യോമയാന മേഖലയിലടക്കം അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പഠനത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുക, നവീകരണം പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്തുക എന്നിവയിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് ശ്രീ ജോഷി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. നടക്കാനിരിക്കുന്ന പരീക്ഷകളുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായും യോഗം ചേർന്നു. ലീഗൽ മെട്രോളജി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം റൂൾസ് 2026 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. രാജ്യത്ത് പൊതുവായതും നിയമപരമായി അംഗീകരിക്കപ്പെട്ടതുമായ സമയക്രമമായി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉപയോഗിക്കുന്നതിന് ഈ നീക്കം സഹായകമാകും. ഒരൊറ്റ രാജ്യം ഒരൊറ്റ സമയം എന്ന കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതാണ് പുതിയ വിജ്ഞാപനം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ

0: നിയോഗിച്ച വിദഗ്ധ സമിതി കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ആഗോള വിപണികളിൽ ഇന്ത്യൻ തുണിത്തരങ്ങളും കരകൌശല വസ്തുക്കളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ കരാറുകളിൽ ഒപ്പുവച്ച ഇന്ത്യയും ഫ്രാൻസും. ടെക്സ്റ്റൈൽ, ഫാഷൻ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ പാരീസിൽ വെച്ച് ഒപ്പുവച്ച കരാറിലൂടെ സാധിക്കുമെന്ന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം വ്യക്തമാക്കി. ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷനും പ്രീമിയർ വിഷൻ സൊസൈറ്റി അനോണിമും ഇതു സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. രാജ്യത്തിന്റെ ഭൌമ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
1: We in ISRO is proud to inform that we are going to have a launch of Earth Observation Satellite 05 using our GSLV vehicle, GSLV F-17, on 4th September, early morning, 2:55 a.m. This is the first Earth Observation Satellite which is going to be placed in the GEO platform for advanced Earth Observation purpose.
0: ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ഇന്ന് കിഴക്കൻ മധ്യപ്രദേശിലെ ചില സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസം പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, വിദർഭ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ചണ്ഡീഗഡ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒഡീഷയിലെ ബാലസോർ ജില്ലയിൽ സുബർണരേഖ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിൽ വീണ്ടും പ്രളയ ഭീഷണി. രാജ്ഘട്ടിൽ നദി അപകടനിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ഝാർഖണ്ഡിലെ ഗലൂദിഹ് ബാരേജിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. നിരവധി ഗ്രാമങ്ങളിൽ വെള്ളം കയറിയത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. പ്രളയക്കെടുതികൾ നേരിടുന്ന നേപ്പാളിന് രക്ഷാ ദുരിതാശ്വാസ സഹായം തുടർന്ന് ഇന്ത്യ. വ്യോമസേനയുടെ 5-ാമത്തെ വിമാനം കാഠ്മണ്ഡുവിലെത്തി. ഇതുവരെ 74 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1250. DNA സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഫോറൻസിക് സംഘം കാഠ്മണ്ഡുവിലെ 2 ലബോറട്ടറികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 2-ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനലിൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9-ാം റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. വനിതാ സിംഗിൾസ് 2-ാം റൌണ്ടിൽ ഇന്ത്യയുടെ യുവതാരം തൻവി ശർമ്മ ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 171 പോയിന്റ് ഉയർന്ന് 76,741, നിഫ്റ്റി 44 പോയിന്റ് നേട്ടത്തിൽ 23,958 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില ഉയർന്നു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. കൊഹിനൂർ പവർ പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട 290 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൊൽക്കത്തയിലുള്ള 11 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. ഝാർഖണ്ഡിൽ 66 മെഗാവാട്ട് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് കൊഹിനൂർ ഗ്രൂപ്പിന്റെ വ്യക്തിഗത ആവശ്യങ്ങൾക്കായി വകമാറ്റി ഉപയോഗിച്ചതായാണ് ആരോപണം. അമേരിക്കയിൽ ജന്മാവകാശ പൌരത്വം നിയന്ത്രിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നീക്കം ഭരണഘടനാ ലംഘനമാണെന്ന കുടിയേറ്റാവകാശ പ്രവർത്തകരുടെ വാദത്തെ അനുകൂലിച്ച US ഡിസ്ട്രിക്ട് കോടതി. മാതാപിതാക്കളുടെ കുടിയേറ്റ പദവി പരിഗണിക്കാതെ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം ഉറപ്പു നൽകുന്ന 14-ാം ഭരണഘടനാ ഭേദഗതിയെ ലംഘിക്കുന്ന ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ US പരമോന്നത കോടതി സ്റ്റേ നൽകിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് പ്രസിഡന്റ് ട്രംപ് August 6 പുതുക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ ഉത്തം കുമാറിന്റെ ജന്മശതാബ്ദിയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാലാതീതമായ പ്രകടനത്തിലൂടെ തലമുറകളെ ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന പ്രതിഭയായിരുന്നു മഹാനായക് ഉത്തം കുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, നിയമാനുസൃതമായ ആഗോളക്രമം എന്നിവയിൽ അധിഷ്ഠിതമായ സുദീർഘ ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ലോകത്ത് ഏറ്റവും

0: വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിൽ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. ഉത്തരേന്ത്യയിൽ മഴ ശക്തം, ഒഡീഷയിൽ വീണ്ടും പ്രളയ ഭീഷണി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: and revised macroeconomic indicators for 2025-26. Apple company is said to have leadership change from September 1, 2026 when John Turner succeeds Tim Cook as CEO of the company, and it marks the end of 15 years of leadership by Cook. The movie Mirzapur arriving this week. The much-awaited Mirzapur, the movie, is scheduled to hit theaters on September 4. Pavan Kalyan's birthday today on September 2nd. Pavan Kalyan, also known as Pav Star, is a famous Telugu film actor, politician and the Deputy Chief Minister of Andhra Pradesh. That's all for today's current affairs updates. This is Dr. Parvati Jeevan signing off.
1: கேட்காம் ஆஸ்வதிக்காம் அறிவு நேடாம் ரேடியோ சந்துனம் 90.4 FM. இதொரு பெயின் அண்ட் பாலியேட்டிவ் கேர் ட்ரஸ்ட் சம்ரம்பம்.
2: പെണ്ണിന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
5: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
4: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
5: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
4: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
5: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
4: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
5: നസീം സിഗ്നേച്ചർ,
4: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മുടെ ഭരണഘടനയുടെ 4ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം. ഇന്ത്യൻ ഭരണഘടന ഭരണകൂടത്തിന് നൽകുന്ന ഉപദേശങ്ങളാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിനെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള നിയമനിർദ്ദേശങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിലൂടെ ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട ക്ഷേമരാഷ്ട്രം എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സ്വപ്നങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നും ആലങ്കാരികമായി പറയാറുണ്ട്. പൊതുജന ആരോഗ്യം, പൊതുവിഭവങ്ങളുടെ സമത്വപൂർണമായ വിതരണം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമത്വം ഒക്കെയും ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണത്തിനും നയരൂപീകരണത്തിനുമുള്ള ആശയങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. Article 36 മുതൽ 51 വരെയുള്ള 17 അനുച്ഛേദങ്ങളിലായാണ് ഈ ആശയങ്ങൾ ചേർത്തിരിക്കുന്നത്. 1945 നിലവിൽ വന്ന തേജ് ബഹാദൂർ സാപ്രു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് ഇതൊക്കെയും. ഇതിനായി ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഗാന്ധിയൻ ആശയങ്ങളും സോഷ്യലിസ്റ്റ് നവലിബറൽ ഇന്റലക്ച്വൽ തത്വങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹം അല്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് Article 37. ന്യായവാദത്തിന് അർഹമല്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന പരാതിയുമായോ നടപ്പിലാക്കണമെന്ന ആവശ്യമായോ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ അവകാശം ഇല്ല എന്നുള്ളതാണ്. കാരണം ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസികൾ നിർദ്ദേശങ്ങളായാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വ്യവഹാരങ്ങൾക്ക് വിധേയമല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് ഈ ആശയം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം അയർലൻഡല്ല, സ്പെയിനാണ്. നിർദ്ദേശക തത്വങ്ങളെയും അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് പ്രസിദ്ധ അമേരിക്കൻ ചരിത്രകാരനായ ഗ്രാനുവില്ലെ ഓസ്റ്റിനാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളിലെ സുപ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. Article 38 പറയുന്നത് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ നീതിയിലൂടെ ഒരു സാമൂഹിക ക്രമം ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുക, വരുമാനത്തിലെ അസമത്വം കുറയ്ക്കുക എന്നാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം

ഓർഡിനൻസുകൾ എന്നിവ കോടതിയിൽ ചോദ്യം ചെയ്യാനാകില്ല എന്നും ആർട്ടിക്കിൾ 38 നിർദ്ദേശമുണ്ട്. ആർട്ടിക്കിൾ 39 രാഷ്ട്രം അനുവർത്തിക്കേണ്ട ചില നയതത്വങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. തുല്യനീതി, പാവപ്പെട്ടവർക്ക് നിയമ സൗജന്യ നിയമസഹായം എന്നിവ ആർട്ടിക്കിൾ 39A നിർദ്ദേശിച്ചിരിക്കുന്നത്. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അനുച്ഛേദം 39A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ടവർക്ക് നിയമ സഹായം നൽകാനായി 1955 രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. ആർട്ടിക്കിൾ 39 അനുശാസിക്കുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്നതാണ്. അതേപോലെ ബാലവേല നിരോധിക്കുന്ന ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുന്ന പോക്സോ നിയമവും നിർമ്മിച്ചതിന് പിന്നിലുള്ള പ്രേരക ശക്തിയും ആർട്ടിക്കിൾ 39 നിസ്സംശയം നമ്മൾക്ക് പറയാൻ കഴിയും. ആർട്ടിക്കിൾ 40 പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 40 ഒരു ഗാന്ധിയൻ ആശയമായാണ് അറിയപ്പെടുന്നത്. സ്വയം പര്യാപ്തതയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു റിപ്പബ്ലിക് ആവണം ഓരോ പഞ്ചായത്തും എന്ന ഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയമാണ് ആർട്ടിക്കിൾ 40 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 41 അനുശാസിക്കുന്നത് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥകളിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശങ്ങൾ പൗരന്മാർക്ക് ഉറപ്പു നൽകണം എന്നതാണ്. പലതരത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്ന പൗരന്മാർക്ക് നൽകുന്ന സാമൂഹിക ക്ഷേമ പെൻഷനുകളും അംഗവൈകല്യമുള്ളവർക്ക് നൽകുന്ന തൊഴിൽ സംവരണവും മറ്റും ഈ ആർട്ടിക്കിളിനെ അനുബന്ധിച്ച് ഉണ്ടായ നിയമനിർമ്മാണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആർട്ടിക്കിൾ 42 അനുശാസിക്കുന്നത് ന്യായമായതും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുക. പ്രസവാനുകൂല്യം, ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ്, പ്രസവാനുകൂല്യം നൽകുന്ന വ്യവസ്ഥ നടപ്പിലാക്കണമെന്ന നിർദ്ദേശവും ആർട്ടിക്കിൾ 42 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ച്, അതായത് തൊഴിലാളികൾക്ക് ജീവിക്കാനാവശ്യമായ കൂലി ഉറപ്പുവരുത്തുക, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നീ തത്വങ്ങളും ആർട്ടിക്കിൾ 43 ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ആർട്ടിക്കിൾ 43A വളരെ ഉദാത്തമായ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, അതായത് വ്യവസായ ശാലകളുടെ മാനേജ്മെന്റിൽ നടത്തിപ്പിൽ തൊഴിലാളികൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കണം എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 43A. ആർട്ടിക്കിൾ 43B അനുശാസിക്കുന്നത് സഹകരണ സംഘങ്ങളുടെ ഉന്നമനമാണ്. ഇവയുടെ രൂപീകരണം, ജനാധിപത്യ ഭരണക്രമത്തിലുള്ള നടത്തിപ്പ്, പ്രൊഫഷണലായുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, സ്വയം ഭരണ അവകാശം ഉറപ്പുവരുത്തുക, ഇങ്ങനെ സഹകരണ സംഘങ്ങളുടെ ഉന്നമനം ഉറപ്പുവരുത്താൻ സ്റ്റേറ്റ് ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശമാണ് ആർട്ടിക്കിൾ 43B നൽകിയിരിക്കുന്നത്. 2011 97 ഭരണഘടന ഭേദഗതിയിലൂടെയാണ് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് ഈ ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 44 ആവശ്യപ്പെടുന്നത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണം എന്നതാണ്. അതായത് എല്ലാ പൗരന്മാർക്കും അവരുടെ മതം പരിഗണിക്കാതെ തുല്യമായി ബാധകമാകുന്ന പൗരന്മാരുടെ വ്യക്തി നിയമങ്ങൾ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഭരണഘടനയിലെ നിർദ്ദേശമാണ് ഏകീകൃത സിവിൽ കോഡ്. എന്നാൽ പല സമുദായങ്ങളുടെയും വ്യക്തി നിയമങ്ങൾ അവരുടെ മതഗ്രന്ഥങ്ങളാൽ ഇന്ന് നിയന്ത്രിക്കപ്പെടുന്നു. ഇത് അവസാനിപ്പിച്ച് രാജ്യത്തിന് തുല്യമായി ബാധകമായ ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്നതാണ് ആർട്ടിക്കിൾ 44 ആശയം. ആർട്ടിക്കിൾ 45 നിർദ്ദേശിക്കുന്നത് 6 താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 47

0: ഉപദേശിക്കുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചാണ്. ലഹരി വസ്തുക്കളുടെ നിരോധനം, മദ്യ നിരോധനം ഒക്കെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ 47-ലാണ്. കൃഷി മൃഗസംരക്ഷണം അതേപോലെ ഗോവധ നിരോധനം നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 48. 48A അനുശാസിക്കുന്നത് വനം വന്യജീവി സംരക്ഷണവും പ്രകൃതിയുടെ ഉന്നമനത്തിനുള്ള സംരക്ഷണ നിയമങ്ങളും രൂപീകരിച്ച് നടപ്പിലാക്കണമെന്ന നിർദ്ദേശമാണ്. 1976 42 ഭേദഗതി പ്രകാരമാണ് 48A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 49 അനുശാസിക്കുന്നത് ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണമാണ്. നീതിന്യായ വിഭാഗത്തെ, ജുഡീഷ്യറിയെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന്, എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 51 അനുശാസിക്കുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും സുരക്ഷയുടെയും ഉന്നമനം നമ്മുടെ രാഷ്ട്രത്തിന്റെയും ലക്ഷ്യം ആയിരിക്കണം എന്നതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പലതരം വിശേഷണങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബാങ്കിന്റെ സൗകര്യാർത്ഥം നൽകാവുന്ന ഒരു ചെക്കാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് ഭരണഘടനാ വിദഗ്ധനും ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗവുമായ KT ഷാ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ ഭരണകൂടത്തിന് സൗകര്യപൂർവം ഉപയോഗപ്പെടുത്താവുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ സ്വർഗമായി മാറും എന്നാണ് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് MC ചാഗ്ല അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വ്യത്യാസമാണ് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഭരണകൂടത്തെ നിർദ്ദേശിക്കുന്നതിനാൽ പോസിറ്റീവ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നു. എന്നാൽ മൗലിക അവകാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഭരണകൂടത്തെ വിലക്കുന്നതിനാൽ നെഗറ്റീവ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്, നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിക്കാൻ ലക്ഷ്യപ്പെടുന്നു. മൗലിക അവകാശങ്ങൾക്ക് നിയമപരമായ സാങ്കത്യമുണ്ട്. നിർദ്ദേശക തത്വങ്ങൾക്ക് ധാർമ്മികവും രാഷ്ട്രീയവുമായ സാങ്കത്യമാണുള്ളത്. മൗലികാവകാശങ്ങൾ വ്യക്തികളുടെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിന്റെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മൗലികാവകാശങ്ങൾ നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ സ്വയമേവ നടപ്പിലാവുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ പ്രത്യേക നിയമ നിർമ്മാണം ആവശ്യമാണ്. മാർഗ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചുള്ള സംക്ഷിപ്ത വിവരണം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: நோக்கு வெள்ளிக்கிண்ணம் துள்ளி தோளும் புன்னச்சேல.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അങ്ങനെ
1: അതെയോ, വല്ല ലോട്ടറി അടിച്ച് കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട്, കൊല്ലം.
2: പക്ഷേ
4: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
5: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
6: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
2: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാളും സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല.

0: ആരെയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമോട്, കൊല്ലം.

0: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st ₹25,000, 2nd ₹5,000, 3rd ₹3,000, 4th ₹2,000, 5th ₹1,000. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557585 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സത്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകൾ

0: സന്തോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ.

22-ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മലയാള സിനിമ നിരവധി പ്രധാന ബഹുമതികൾ നേടി. അതിൽ ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം നേടി. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചലച്ചിത്രം. ഷഹിന ജലാൽ ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് നേടി. AR എന്ന സിനിമയിലെ ഗാനത്തിന് വൈക്കം വിജയലക്ഷ്മി മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് നേടി. എല്ലാ അവാർഡ് ജേതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയുടെ അഭിനന്ദനങ്ങൾ. മനസ വാച കർമ്മണ. 1979 പുറത്തിറങ്ങിയ മലയാള നാടക ചലച്ചിത്രമായ മനസ വാച കർമ്മണയുടെ സംഭാഷണം ഏകലവ്യനും എ ശരീഫും ചേർന്നായിരുന്നു. IV ശശിയുടെ സംവിധാനം. ജയഭാരതി, സുകുമാരൻ, കുതിരവട്ടം പപ്പു, സീമ, MG സോമൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. ബിച്ചു തിരുമലയുടെ ഗാനങ്ങൾക്ക് AT ഉമ്മർ ഈണമിട്ടു. അന്തരിച്ച അതുല്യ ഗായിക ജാനകിയമ്മയുടെ മനോഹരമായ ആലാപനം. പ്രഭാ

വാത്സല്യം ലോഹിതദാസിന്റെ രചനയിൽ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സിദ്ദിഖ്, ഗീത, ഇളവരശി, സുനിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1993 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് വാത്സല്യം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചു. മേലേടത്ത് രാഘവൻ നായർ എന്ന കഥാപാത്രം അത്ര മികവുറ്റതായിരുന്നു. കൂടാതെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ഫിലിംഫെയർ അവാർഡ് ഈ ചിത്രം നേടി. കൈതപ്രം തിരുമേനിയുടെ മനോഹരമായ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ മികച്ച ഈണം, ദാസേട്ടന്റെ ആലാപനം, ചാരികേശി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: ഗാനവീതി തുടരുന്നു. കഭി കഭി 1976 പമേല ചോപ്ര എഴുതി യാഷ് ചോപ്ര സംവിധാനം ചെയ്ത് നിർമ്മിച്ച ഹിന്ദി സംഗീത റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് കഭി കഭി. ഈ ചിത്രത്തിൽ വഹീദ റഹ്മാൻ, ശശി കപൂർ, അമിതാഭ് ബച്ചൻ, രാഖി, ഋഷി കപൂർ, നീതു സിംഗ് എന്നിവർ അഭിനയിച്ചു. ഈ ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 8-ാമത്തെ ഹിന്ദി ചിത്രമായി മാറി. 24-ാമത് ഫിലിംഫെയർ അവാർഡുകളിൽ കഭി കഭിക്ക് മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി, മികച്ച സഹനടൻ, മികച്ച സഹനടി എന്നിവയുൾപ്പെടെ 13 മുൻനിര നോമിനേഷനുകൾ ലഭിച്ചു. മികച്ച സംഭാഷണം, മികച്ച സംഗീത സംവിധായകൻ, മികച്ച ഗാനരചയിതാവ്, മികച്ച പിന്നണി ഗായകൻ എന്നീ 4 അവാർഡുകളും നേടി. സാഹിർ ലുധിയാൻവി എന്ന കവിയുടെ തൂലികയിൽ പിറന്ന കഭി കഭി മേരെ ദിൽമേം എന്ന ഐക്കോണിക് റൊമാൻറ്റിക് ഗാനം ആഴമേറിയതും ശാശ്വതവുമായ പ്രണയത്തെയും വിധിയെയും പര്യവേഷണം ചെയ്യുന്നു. തന്റെ പ്രിയപ്പെട്ടവൾ തനിക്ക് വേണ്ടി പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അവർക്ക് എന്നേക്കുമായി ഒരുമിച്ചായിരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതാണെന്നും കവിയുടെ അഗാധമായ വികാരം ഇത് പ്രകടിപ്പിക്കുന്നു. ഖയാം കമ്പോസ് ചെയ്ത് പ്രശസ്ത ഗായകരായ മുകേഷും ലതാജിയും ചേർന്ന് ആലപിച്ച ആ യുഗ്മ ഗാനത്തിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. ശംഖുപുഷ്പം, വിജയന്റെ കഥയ്ക്ക് സുരാസുവിന്റെ തിരക്കഥ. സംഭാഷണം എഴുതി സംവിധാനം ചെയ്തത് ബേബി. 1977 റിലീസായി. സോമൻ, വിതുബാല, സുകുമാരി, പ്രേമ തുടങ്ങിയവർ പ്രധാന വേഷമിട്ടു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ബേബി സുമതി നേടി. അന്തരിച്ച പ്രശസ്ത നടൻ സുകുമാരനെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് പരിചയപ്പെടുത്തിയ ചിത്രമായിരുന്നു ശംഖുപുഷ്പം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനൻ മാസ്റ്ററുടെ സംഗീതം. പന്തുവരാളി, ആഭോഗി, തോടി, രഞ്ജിനി എന്നീ രാഗങ്ങൾ ചേർന്ന ഒരു രാഗമാലികയാണ് ഈ ഗാനം. വാണിജ്യറാമായിരുന്നു ഈ മനോഹര ഗാനം ആലപിച്ചത്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. സ്ഫടികം 1995 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥയും സംവിധാനവും ഭദ്രനായിരുന്നു. ഈ ചിത്രത്തിൽ ആടുതോമ എന്ന നായക കഥാപാത്രമായി അഭിനയിച്ചത് മോഹൻലാലായിരുന്നു. ഈ ചിത്രത്തിലൂടെ ജോർജ് വില്ലനായി അരങ്ങേറ്റം കുറിച്ചു. ഈ കഥാപാത്രത്തിന്റെ വിജയത്തെ തുടർന്ന് ജോർജ് പിന്നീട് സ്ഫടികം ജോർജ് എന്നറിയപ്പെടാൻ തുടങ്ങി. തിലകൻ, രാജൻ പി ദേവ്, ഇന്ദ്രൻസ്, ഉർവശി, ചിപ്പി, KP ലളിത, സിൽക്ക് സ്മിത എന്നിങ്ങനെ പ്രഗത്ഭരായ താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. 2007 ഡി സുന്ദർ ഈ ചിത്രം വീരാപ്പു എന്ന പേരിൽ തമിഴിൽ പുനർനിർമ്മിക്കുകയുണ്ടായി. മോഹൻലാലിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. കൂടാതെ മികച്ച മലയാള ചിത്രം, മികച്ച സംവിധായകൻ ഭദ്രൻ, മികച്ച നടൻ മോഹൻലാൽ എന്നീ ഫിലിംഫെയർ അവാർഡും നേടി. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ, SP വെങ്കടേഷിന്റെ ഈണം, MG ശ്രീകുമാറിന്റെ ആലാപനം, കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ ഗാനത്തിലേക്ക്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. BSNL കൊല്ലം ബിസിനസ് ഏരിയ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ അപ്രന്റീസ് ട്രെയിനികളുടെ രണ്ടൊഴിവ്. അപേക്ഷകർ nats.education.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ നമ്പറും ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം വെള്ളേട്ടമ്പലത്തുള്ള BSNL ജനറൽ മാനേജറുടെ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ ബന്ധപ്പെടാം. വിശദവിവരങ്ങൾക്ക് 9447000335 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9447000335 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പാരിപ്പള്ളി കരിമ്പാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം 7 September രാവിലെ 11 സ്കൂൾ ഓഫീസിൽ. രേഷ്മ അനൂപിന്റെ 10 ചെറുകഥകൾ അടങ്ങുന്ന പ്രണയത്തിന്റെ അടയാളങ്ങൾ എന്ന പുസ്തകം ചാത്തന്നൂർ ഏറം കോതേരി അക്ഷര ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ തിരക്കഥാകൃത്തും ചലച്ചിത്ര ഗാനരചയിതാവുമായ സുമേഷ് ചാത്തന്നൂർ പ്രകാശനം ചെയ്തു. പാരിപ്പള്ളി മടത്തറ റോഡിൽ ജവഹർ ജംഗ്ഷന് സമീപം കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനാൽ ജംഗ്ഷനിൽ കൂടിയുള്ള ഗതാഗതത്തിന് 7 September to 15 September നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മുക്കട ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പാരിപ്പള്ളി ജംഗ്ഷൻ വഴി ദേശീയപാതയിൽ പ്രവേശിക്കുകയും തിരികെ പോവുകയും ചെയ്യാം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം, കേരള സർക്കാർ, കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സൌജന്യ നൈപുണ്യ പരിശീലന പദ്ധതിയിലേക്ക് ഗ്രാമീണ മേഖലയിലെ യുവതി യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള 18 to 35 പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 9562058358 എന്ന നമ്പരിലോ 7356871289 എന്ന നമ്പരിലോ ബന്ധപ്പെടാം. വിവേകാനന്ദ സാംസ്കാരിക വേദി നടത്തിയ വിവേകാനന്ദ പുരസ്കാര സമർപ്പണ ചടങ്ങ് മേയർ AK ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. കുളത്തൂർ രവി അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ പുരസ്കാരം ഡോക്ടർ VK ജയകുമാറിനും ക്ഷേത്രരത്ന പുരസ്കാരം മുഖത്തില നീലമന ഇല്ലത്ത് വൈകുണ്ഠ വിഷ്ണുദത്ത് നമ്പൂതിരിക്കും. വിദ്യാരത്ന പുരസ്കാരം പട്ടത്താനം ഗവൺമെന്റ് SNDP സ്കൂളിനു വേണ്ടി പ്രഥമ അധ്യാപിക ഇന്ദുകലയും മേയറിൽ നിന്ന് ഏറ്റുവാങ്ങി. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക്കിലെ ഡിപ്ലോമ ത്രിവത്സര റെഗുലർ കോഴ്സുകളിലേക്കും പ്ലസ് ടു പാസായ വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുമുള്ള സ്പോട്ട് അഡ്മിഷൻ 14 September നടത്തും. വിശദവിവരങ്ങൾക്ക് 9447483 48 എന്ന

0: നമ്പറിലോ 7907325067 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. മനയൻകുളങ്ങര സർക്കാർ വനിതാ ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിനുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 7 വരെ നടത്തും. ഫീസ് TC SSLC സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ സഹിതം പ്രവേശനത്തിന് ഹാജരാകണം. പ്രായപരിധിയില്ല. വിശദ വിവരങ്ങൾക്ക് 0474279314 എന്ന നമ്പറിലോ 9444787469 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുളക്കട സർക്കാർ ITIയിലെ 2 വർഷ ട്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഒഴിവുള്ള സംവരണ സീറ്റിലേക്ക് പട്ടികജാതി വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 9496815907. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

മരത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: തലത്തലിൽ കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തും വന്തിമറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റ്
1: അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

0: 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ും
5: ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
6: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 3, രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇറ്റലിയിൽ സഖ്യശക്തികൾ അധിനിവേശം നടത്തിയതും ബ്രിട്ടൻ ഖത്തറിൽ നിന്ന് സ്വതന്ത്രമായതും ഡോക്ടർ പൽപ്പൂന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന് സമർപ്പിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 3. സെപ്റ്റംബർ 3 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 3. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തിൽ പോളണ്ടിലേക്കുള്ള ജർമ്മനിയുടെ അധിനിവേശത്തെ തുടർന്ന് ഫ്രാൻസ്, UK, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1939 സെപ്റ്റംബർ 3. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സഖ്യശക്തികൾ ആദ്യമായി ഇറ്റലിയിൽ അധിനിവേശം നടത്തിയത് 1943 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. 1971 സെപ്റ്റംബർ 3 ബ്രിട്ടനിൽ നിന്ന് ഖത്തർ സ്വതന്ത്രമായത്. അമേരിക്കൻ ഐക്യനാടുകളും ബ്രിട്ടനും തമ്മിൽ പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1783 ഇന്നേ ദിവസമായിരുന്നു. ഇതോടെ അമേരിക്കൻ ഐക്യനാടുകൾ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കപ്പെട്ടു. യുഎസിന്റെ ചൊവ്വാ ദൗത്യത്തിന്റെ ഭാഗമായി വൈക്കിംഗ് 2 ചൊവ്വയുടെ ഉപരിതലത്തിലെ ഉട്ടോപ്യ പ്ലാനീഷ്യയിൽ ഇറങ്ങിയത് 1976 സെപ്റ്റംബർ 3. ഡോക്ടർ പൽപ്പൂവിന്റെ നേതൃത്വത്തിൽ 13176 പേർ ഒപ്പിട്ട ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന് സമർപ്പിച്ചത് 1891 സെപ്റ്റംബർ 3. മൈസൂരിലെ ഹൈദരാലിയുടെയും ഹൈദരാബാദ് നിസാമിന്റെയും സംയുക്ത സേന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്നത്തെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ജില്ലയിൽ ചെങ്കത്ത് യുദ്ധം ചെയ്തത് 1767 സെപ്റ്റംബർ 3. ബ്രിട്ടീഷാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത്. 1965 നടന്ന ഇന്ത്യ പാക് യുദ്ധ സമയത്ത് സെപ്റ്റംബർ 3 ഇന്ത്യ ആദ്യ വ്യോമാക്രമണം നടത്തുകയും വിജയം നേടുകയും ചെയ്തു.
7: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
8: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. യസ്മിൻ സർവം യതഃ സർവം യഃ സർവം സർവദൃക് തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ.

ഹരി ഓം. രാജവിദ്യ ഉപദേശിച്ചു, എല്ലായിടത്തും ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു, എല്ലാറ്റിനും ആധാരമായി ഭഗവാൻ പരിലസിക്കുന്നു. എന്നാൽ ഭൂതജാലങ്ങളിലൊന്നിലും ഭഗവാൻ ഇല്ല. അവയുടെ ഉത്പത്തിയോ സ്ഥിതിയോ വിലയനമോ ഒന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാനിൽ അവയുമില്ല, ഭഗവാന്റെ വിവർത്തം മാത്രമാണ് എല്ലാം. ഈ ഒരു രഹസ്യത്തെ അറിയുന്നതിന് ഭഗവത് ഭക്തി വളർത്തിയെടുക്കുന്നത് നന്ന്. ഈ ഭക്തിയുടെ വിഷയത്തിൽ കേവലം രൂപധാരിയായി ഭഗവാനെ ലഘൂകരിച്ച് കാണാനുള്ള സാധ്യത അവഗണിച്ചുകൂടാ. കാരണം ഇവിടെ അന്വേഷണത്തിന് ഉദ്യമിക്കുന്നത് പരിമിതികളുള്ള മനോബുദ്ധികളാണ്. എന്താ മനസ്സിന്റെയും ബുദ്ധിയുടെയും പരിമിതി? അതിന് ദേശകാല അനുസൃതമായേ നാമരൂപ പരിഗണനകളോടുകൂടി മാത്രമേ ചിന്തനം സാധ്യമാവുള്ളൂ. മനസ്സ് ചിന്തിക്കാൻ ഒരുമ്പെടുമ്പോൾ, ബുദ്ധി വിചാരം ചെയ്യാൻ ഒരുമ്പെടുമ്പോൾ നാമരൂപം പരിഗണനാർഹമാവും, ദേശകാലം പരിഗണനാർഹമാവും. സ്വാഭാവികമായിട്ടും അനന്തമായ ഭഗവത് തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും പ്രകാരത്തിൽ എന്തെങ്കിലും പ്രകാരത്തിലൊക്കെ നാമരൂപ കൽപ്പന ചെയ്തു പോവുക മനോബുദ്ധികളുടെ പ്രകൃതമാണ്, സ്വഭാവമാണ്. എന്താ പരിഹാരം? യു ക്യാൻ. അങ്ങനെ നാമരൂപ കൽപ്പന ആയിക്കോട്ടെ. നാമരൂപ കൽപ്പനകളെ ആശ്രയിച്ചുകൊണ്ട് ദി റിയൽ നേച്ചർ ഓഫ് ഭഗവാൻ ഈസ് ബിയോണ്ട് എന്ന് വിചാരം ചെയ്താൽ മതി. അത്തരത്തിലുള്ള മനനം കൊണ്ട് മനോബുദ്ധികൾക്ക് അതീതമായി പോകാൻ ഒരാൾ സമർത്ഥനാവും. എന്തിന് ഉപാധിയോടുകൂടി സർവേശ്വരനെ ഉപാസിക്കുന്നു എന്ന് ചോദിച്ചാൽ, മറ്റ് വിഷയാസക്തികളിൽ നിന്നും വാസനാപ്രേരിത ചിന്തകളിൽ നിന്നും ഒക്കെ പിൻവാങ്ങാൻ വേണ്ടി എന്നാണ് ഉത്തരം. അതിനുവേണ്ടിയാണ് ഉപാസന ഉപദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ഉപാസനയ്ക്കായി കൽപ്പിച്ചതിനെ ഈശ്വരനെന്ന് നിശ്ചയിക്കാനേ അല്ല. അപ്പൊ ഉപാസന കൊണ്ട് അന്തഃകരണം സ്വസ്ഥമാകുമ്പോൾ സ്വരൂപാവബോധത്തെ സംബന്ധിച്ച് ശാസ്ത്രാചാര്യന്മാർ ഉപദേശിച്ചിട്ടുള്ളത് ബോധ്യമാവും. ആ ബോധ്യം മനോബുദ്ധികൾക്കപ്പുറത്ത് പോയിട്ടുള്ള ബോധ്യമാണ്. യൻ മനസാനമനുതേ യേനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ. ഇതാണ് ഉപദേശം, ശാസ്ത്രോപദേശം. യാതൊന്നിനെ മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധിക്കില്ലയോ, യാതൊന്നിന്റെ അനുഗ്രഹം കൊണ്ടാണോ മനസ്സ് മനന സമർത്ഥമാകുന്നത്, അതിനെ വേണം ബ്രഹ്മമെന്നറിയാൻ. അല്ലാതെ ഉപാസനയ്ക്ക് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ഉപാധിയെ ബ്രഹ്മമെന്ന് ധരിക്കരുതേ. ഈ ഉപദേശത്തിന്റെ

ചിറകിലേറി വേണം ഉപാധികൾക്ക് അതീതമായി, മനോബുദ്ധികൾക്ക് അതീതമായിട്ട് പോകാൻ. അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഉപാസനാ ലോകത്തിലേക്ക് എത്തിപ്പെട്ടവർ തെറ്റിദ്ധരിച്ച് അവിടെ കുരുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് 11-ാമത്തെ ശ്ലോകത്തിൽ അവചാനന്തി മൂഢാഹ മാനുഷീന്ദനും ആശ്രിതം പരംഭാവം അജാനന്ത മമഭൂത മഹേശ്വരം എന്നും 7-ാം അധ്യായത്തിലാകട്ടെ അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമ ബുദ്ധയ എന്നും ചൂണ്ടിക്കാണിച്ചത്. ഓക്കെ, ഇനി അതിന് കാരണമായിട്ട് ഇന്ദ്രിയ മനോബുദ്ധി സ്വാധീനത്തിന്റെ ചിത്രം ആസുര പ്രകൃതിയായി രാക്ഷസ പ്രകൃതിയായി ചൂണ്ടിക്കാണിച്ചു. മോഹാശ മോഹകർമാണ മോഹജ്ഞാന വിചേതസ. ഇനിയാകട്ടെ മഹാത്മാക്കളുടെ കാഴ്ച എന്താണ്? മഹാത്മാക്കൾ നാമരൂപ അധിഷ്ഠിതമായ പ്രപഞ്ചത്തെ കാണുമ്പോഴും മയാ തതമിതം സർവം എന്ന് പഠിച്ചതിനെ ഓർമ്മിച്ചുകൊണ്ട് ഈ നാമരൂപാത്മക പ്രപഞ്ചത്തിൽ നാമരൂപദേശകാല അതിർത്തിയില്ലാത്ത സത്യത്തെ ആസ്വദിക്കുന്നു. ഒരു ഗോൾഡ് സ്മിത്ത് ആഭരണ വൈവിധ്യങ്ങളിലും ഏകസാരമായ സ്വർണത്തെ കാണും പോലെ, യാതൊന്നു കാണുന്നതെന്ന് നാരായണ പ്രതിജ്ഞ. അങ്ങനെയുള്ള മഹാത്മാക്കൾ അവരുടെ ജീവിത വ്യാപാരത്തിൽ ഉടനീളം ഭഗവത് ഭജനം നിർവഹിക്കുന്നു, അക്കാര്യവും ചൂണ്ടിക്കാണിച്ചു. പിന്നെ നമ്മുടെയൊക്കെ ഒരു സ്വാഭാവിക പ്രവണതയെ പുരസ്കരിച്ചുകൊണ്ട് ഈ പ്രേരണകളെ നാം പരിഗണിക്കുകയാണെങ്കിൽ എവിടം വരെ ചെല്ലും? ചൂണ്ടിക്കാണിച്ചു തന്നു. എവിടം വരെ ചെല്ലും? സ്വർഗം വരെ. എന്താ സ്ഥിതി? ക്ഷീണ പുണ്യേ മർത്യലോകം വിശന്തി. തിരിച്ചു വരും. എന്നാൽ ഈശ്വരനെ തേടുന്നവനിലെ ഈശ്വരനെ അറിയുമ്പോൾ യോഗക്ഷേമമൊക്കെ ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള വാഗ്ദാനത്തിന്റെ ആശ്വാസം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. സ്വർഗകാമന്മാരുടെ വിഷയത്തിൽ അവർക്ക് ഈശ്വര കൽപ്പനയൊന്നുമില്ല, അവർക്ക് കർമ്മം തന്നെയാണ് ദൈവം. എന്നാൽ വേറെ ചിലരാകട്ടെ വിവിധ ഇഷ്ടദേവതാ കൽപ്പനകളൊക്കെ ആയിട്ട് അന്യദേവതാ ഭക്തന്മാരായിട്ടുണ്ട്, അവര് തീർച്ചയായിട്ടും ഫലം നേടുന്നു. പക്ഷെ അവർ ആ ഫലത്തിൽ ഉടക്കി പോവും, അങ്ങനൊരു അപകടമുണ്ട്. പല സിനിമകളും കാണുന്നവർ സിനിമയിലെ അഭിനയിച്ച കഥാപാത്രങ്ങളെ അഭിനേതാവ് അല്ലെങ്കിൽ അഭിനേത്രിയുമായിട്ട് ധരിച്ചു കളയും. അങ്ങനൊരു സംഭവം സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മറ്റോ ഏതോ ഒരു സീരിയൽ നടി, നല്ല അഭിനയാത്ര, സീരിയൽ ഏതാണെന്നൊന്നും സ്വാമിയുടെ ചോദിക്കരുതേ. ആ നടി എവിടെയോ ക്ഷേത്രത്തിൽ തൊഴാനോ എവിടെയോ വന്നൊന്നും ഒരു അമ്മമ്മ അവരുടെ മുഖം അടച്ചു ഒന്ന് കൊടുത്തു. ഏതോ മരുമകളായിട്ട് അഭിനയിച്ചതാവും, അമ്മായി അമ്മയെ ശരിപ്പെടുത്തുന്ന നല്ല അഭിനയം കൊണ്ട് ഇവരെ ഇങ്ങനെ പബ്ലിക്കായിട്ട് കണ്ടപ്പോ എന്നേ ഞാൻ കണക്കാക്കി വെച്ചതാന്ന് കൊട്ടുത്തു പറഞ്ഞു. അമ്മമ്മേ ആള് മാറിപ്പോയതാണോന്ന് നാട്ടുകാർ

0: അന്വേഷിക്കുകയാണേ. അല്ലല്ല, ഇവള് മിന്നയാളല്ലേ. അയ്യോ, അതെന്റെ കഥാപാത്രം പെടില്ലേ. ഇതുപോലെയുള്ള തെറ്റിദ്ധാരണയാണ്. ഭഗവാൻ പറയാണ്, അവർക്കൊക്കെ ഞാനാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അവരെന്നെ തന്നെയാണ് ഇൻഡയറക്ട്ലി യജിക്കുന്നത്, ആരാധിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അക്കാര്യം അറിയാത്തത് കൊണ്ട് തത്വേന അതഹ ചെവന്തി തേ, അവരതുകൊണ്ട് തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. അപ്പൊ നമുക്ക് തത്വനിഷ്ഠയുണ്ടാകാൻ ഉത്സാഹിക്കാം. ദേവാൻ ദേവയജോ യാന്തി പിതൃം യാന്തി പിതൃവ്രതാഹ ഭൂതാനി യാന്തി ഭൂതേജ്യാഹ മദ്യാചിനഹ അപി മാം യാന്തി. ഇക്കാര്യവും ഭഗവാൻ ഉപദേശിച്ചു. അടുത്ത ചോദ്യം എന്താണ്? നിങ്ങളുടെ ഈ ഭഗവാൻ എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. അപ്പൊ എനിക്ക് എന്താ കൊടുക്കുക ഭഗവാനെ എന്നൊരു സങ്കോചം. Don't worry about it at all. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തി പ്രേ. ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിലല്ല. പിന്നെ വിത്ത് വാട്ട് ആറ്റിറ്റ്യൂഡ് യു ഗിവ് ദാറ്റ് മാറ്റേഴ്സ്. എത്ര കൊടുക്കുന്നു, എങ്ങനെ എന്ത് കൊടുക്കുന്നു എന്നുള്ളതൊന്നും അല്ല വിഷയം. എന്തെങ്കിലും കൊടുക്കും, പക്ഷെ കൊടുക്കുന്ന ഒരു രീതി വേണമെന്ന് പറയാം. അത് പത്രമാവട്ടെ, ഫലമാവട്ടെ, തോയമാവട്ടെ, പിന്നെ അതിന്റെ ചില മാനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടായി. പത്രപുഷ്പ ഫലതോയ സമർപ്പണം, അത് അഭിഷേകമാണ്, അത് അർച്ചനയാണ്, അത് നൈവേദ്യ സമർപ്പണമാണ്, അല്ലെങ്കിൽ ശരീര സമർപ്പണമാണ്, ഇന്ദ്രിയ മനോബുദ്ധികളുടെ സമർപ്പണം എന്നിങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. അല്ലെങ്കിലോ സ്വസ്ഥമായിട്ടിരുന്ന് ഈ സൃഷ്ടി സ്ഥിതി ലയ പ്രക്രിയയെ നോക്കി കാണുന്നത് ഭഗവതാരാധനയാണ്. അങ്ങനെ ജ്ഞാനനിഷ്ഠമായ മനനനിഷ്ഠമായ ഒരു ചിന്തയും അവിടെ ശ്രദ്ധിക്കേണ്ടായി. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: കേസിനും അപ്പു പറഞ്ഞില്ലേ, ഉടക്കി ഉലുക്കി കശക്കും ഞങ്ങൾ രാക്ഷസി രാക്ഷസി രാക്ഷസി.

0: ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതു മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെല്ലിൽ ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

വൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഇരു രാജ്യങ്ങളും നിരവധി കരാറുകൾ കൈമാറി. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർച്ചാ വേഗത നിലനിർത്തിയിട്ടുണ്ടെന്നും ഇത് ലോകത്തിന് മുഴുവൻ ആത്മവിശ്വാസം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: कोटि पारण्य।
1: दुनिया के कई हिस्सों में संघर्ष की स्थिति बनी हुई है, हर क्षेत्र में अनिश्चितता का प्रभाव पड़ रहा है। इस चुनौतीपूर्ण माहौल में भी भारत की इकोनॉमी ने अपनी गति बनाए रखी है। पिछले क्वार्टर में हमने 7.8% की ग्रोथ दर्ज की है। आज भारत की ग्रोथ स्टोरी दुनिया के लिए विश्वास और नए अवसरों का स्रोत बन रही है।
0: 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത പ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഈ മാസം 28-നാണ് ഉപതിരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിന് ശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും. ബോധപൂർവം വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മെസ്സി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ADGP ലോ ആൻഡ് ഓർഡർ GP വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹവും ADGP, SP, DYSP അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അത് അന്വേഷിക്കുന്നത്. വളരെ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം അതിന്റെ മേൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു.
0: കുന്നംകുളം പോലീസ് മർദ്ദന പരാതിയിൽ VS സുജിത്തിന്റെ പരാതി DGP കൈമാറിയെന്നും റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ഈ മാസം 25-നകം കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. SIT അന്വേഷണ പുരോഗതിയിൽ കേസ് പരിഗണിച്ച ദേവസ്വം ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജംഷഡ്പൂരിലെ ശാസ്ത്രീയ പരിശോധനാ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കാൻ കാലതാമസം നേരിട്ടതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്ന് SIT വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ ആവശ്യപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദകൂട്ട് ഉണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് നിയന്ത്രണം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ നടക്കും. ഇതോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ ചേനപ്പാടി കരക്കാർ ആറന്മുളയിലെത്തി പാളത്തൈര് സമർപ്പണം നടത്തി. വിപുലമായ ഒരുക്കങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ സദ്യയ്ക്കായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
4: 52 പള്ളിയോടക്കരക്കാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000 പേർക്ക് സദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രവളപ്പിൽ നടക്കുന്നത്. വള്ളക്കാർ പാടിച്ചോദിക്കുന്ന ചേനപ്പാടി കേളിച്ചാരുടെ പാളത്തൈരിന് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പ്രാധാന്യമുണ്ട്. അഷ്ടമിരോഹിണി ദിനമായ നാളെ ഉച്ചയ്ക്ക് 12 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.J. ആനക്കൊട്ടിലിൽ ഭദ്രദീപം കൊളുത്തി ഭഗവാന് സദ്യ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പും. 501 പറ ആരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 മണിവരെയായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈകിട്ടും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് 31 ഒക്ടോബർ വരെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9th റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 417 പോയിന്റ് നഷ്ടത്തിൽ 76153, നിഫ്റ്റി 41 പോയിന്റ് നഷ്ടത്തിൽ 23873 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 2440 രൂപ വർദ്ധിച്ച് 113920 രൂപയും ഗ്രാമിന് 14240 രൂപയുമാണ് ഇന്നത്തെ വില. കുടുംബവും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കി ജില്ലാതല തൂഫാൻ ജാഗരൺ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10,748 പേരെ അറസ്റ്റ് ചെയ്യുകയും 9,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 170 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ PS പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. സംസ്ഥാന യുവജനോത്സവ വിജയികൾക്ക് ITI പ്രവേശനത്തിൽ പ്രത്യേക ബോണസ് മാർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുൻപ് നിലവിലുണ്ടായിരുന്ന പെർസെന്റേജ് ഗ്രേസ് മാർക്ക് രീതി ഒഴിവാക്കിക്കൊണ്ടാണ് തൊഴിലും നൈപുണ്യവും വ്യാവസായിക പരിശീലന വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോട്ടയം നാഗമ്പടത്തുള്ള റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പിടിയിലായി. മോഷണം നടന്ന് 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. 73 ലാപ്ടോപ്പും ഐഫോണുകളും ഐപാഡുകളുമാണ് കാണാതായത്. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി T. Siddiq. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം പൂവച്ചൽ ഖാദറിന്റെ രചന, രഘുവിന്റെ സംഗീതം. S. ജാനകി പാടിയത് ചിത്രം പൊൻതൂവൽ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ശിശുകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മോട് കൊല്ലം.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ്. ഓണക്കാലത്ത് ഒരു പുതിയ വസ്ത്രം വാങ്ങാത്ത വീട് ഒരു പക്ഷേ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ചും ഓണക്കാലത്ത് മലയാളിയുടെ വസ്ത്രധാരണത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വെള്ള നിറത്തിലുള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന സ്വർണക്കര, പുരുഷന്മാരുടെ മുണ്ടിലും സ്ത്രീകളുടെ സാരിയിലും കാണുന്ന ആ കസവിന്റെ ഭംഗി. അതെ, നമ്മൾ ധരിക്കുന്ന ഈ കസവ് മുണ്ടിനും കസവ് സാരിക്കും പിന്നിൽ 100 ആണ്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ടെന്നത് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാകും. ഇന്ന് അറിയാം അറിവ് നേടാമിലൂടെ നമ്മുടെ കേരളത്തിന്റെ തനത് വസ്ത്രധാരണത്തെയും അതിനു പിന്നിലെ സമ്പന്നമായ കൈത്തറി പാരമ്പര്യത്തെയും കുറിച്ച് കൂടുതലറിയാം. കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മുണ്ടും നേരിയതും കസവ് സാരി തുടങ്ങിയവയാണ്. പുരുഷന്മാരുടെ പരമ്പരാഗത

പരമ്പരാഗതമായി യഥാർത്ഥ സ്വർണം ഉപയോഗിച്ചുള്ള നൂൽ ചില വസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ന് സാധാരണയായി സ്വർണ നിറമുള്ള ലോഹ നൂലുകളാണ് ഉപയോഗിക്കുന്നത്. വെള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന ആ സ്വർണക്കരയാണ് കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾക്ക് അതിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന രൂപം നൽകുന്നത്. ഇവിടെയാണ് കൈത്തറിയുടെ കഥ തുടങ്ങുന്നത്. ഒരു തുണി നമ്മുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അതിന്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. നൂൽ തയ്യാറാക്കുന്നു, അത് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നു, തറിയിൽ നൂലുകൾ കയറ്റുന്നു, പിന്നീട് കൈകൊണ്ട് തറി പ്രവർത്തിപ്പിച്ച് ഓരോ ഇഞ്ചും നെയ്തെടുക്കുന്നു. അതുകൊണ്ടാണ് കൈത്തറി എന്ന വാക്കിന് ഇത്ര വലിയ അർത്ഥമുള്ളത്. ഒരു യന്ത്രം നിർമ്മിച്ച ഉൽപ്പന്നം മാത്രമല്ല അത്, ഒരു മനുഷ്യന്റെ സമയം, കഴിവ്, ക്ഷമ, കൃത്യത ഇതെല്ലാം ചേർന്നാണ് ഒരു കൈത്തറി വസ്ത്രം ഉണ്ടാകുന്നത്. ഒരു കൈത്തറി സാരി നെയ്യുമ്പോൾ അതിലെ ഓരോ നൂലും ഒരു കരകൗശല വിദഗ്ധന്റെ കൈകളിലൂടെ കടന്നു പോകുന്നു. അതിനാൽ ഒരു കൈത്തറി വസ്ത്രം വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്നത് ഒരു തുണി മാത്രമല്ല, ഒരു പാരമ്പര്യത്തെയും ഒരു തൊഴിൽ മേഖലയെയും പിന്തുണയ്ക്കുക കൂടിയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൈത്തറിക്ക് സ്വന്തമായ പാരമ്പര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ കേന്ദ്രങ്ങളിലൊന്നാണ് ബാലരാമപുരം. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് കസവിന്റെ മനോഹാരിതയും മികച്ച നെയ്ത്തിന്റെ ഗുണനിലവാരവും ബാലരാമപുരം കൈത്തറിയുടെ പ്രത്യേകതകളായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ കുത്താമ്പുള്ളി കേരളത്തിലെ പ്രശസ്തമായ കൈത്തറി കേന്ദ്രമാണ്. തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി സാരികൾക്കും മുണ്ടുകൾക്കും പ്രത്യേക പ്രശസ്തിയുണ്ട്. കസവ് കരയുള്ള പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ചേന്നമംഗലം ആണ് മറ്റൊരു പ്രധാന കൈത്തറി കേന്ദ്രം. എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് പാരമ്പര്യമുണ്ട്. പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം ഇന്ന് ആധുനിക ഡിസൈനുകളിലും ഇവിടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. വടക്കൻ മലബാറിന്റെ അഭിമാനമാണ് കണ്ണൂർ കൈത്തറി. കേവലം മുണ്ടുകളിൽ ഒതുങ്ങാതെ അന്താരാഷ്ട്ര തലത്തിൽ പോലും കയറ്റി അയക്കുന്ന ഗുണമേന്മയുള്ള കൈത്തറി വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും തുണിത്തരങ്ങളും കണ്ണൂരിന്റെ കരുത്താണ്. ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ പല പ്രദേശങ്ങൾക്കും അവരുടേതായ കൈത്തറി ശൈലിയും പാരമ്പര്യവും ഉണ്ടെന്ന് കാണാം. ഒരു കാലത്ത് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു കൈത്തറി. ഒരു കുടുംബത്തിലെ പല അംഗങ്ങളും നെയ്ത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലമുണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, വില കുറഞ്ഞ മെഷീൻ നിർമ്മിത വസ്ത്രങ്ങൾ വിപണിയിൽ കൂടുതലായി, ഉൽപാദനം വേഗത്തിലായി, ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങളും മാറി. ഇതിന്റെ ഭാഗമായി പരമ്പരാഗത കൈത്തറി മേഖലയ്ക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എങ്കിലും കൈത്തറി പൂർണമായും അപ്രത്യക്ഷമായിട്ടില്ല. കാരണം കൈത്തറിയുടെ മൂല്യം അതിന്റെ വിലയിൽ മാത്രമല്ല, അതിന്റെ പാരമ്പര്യത്തിലാണ്. ഇന്ന് കൈത്തറി വീണ്ടും പുതിയൊരു രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പരമ്പരാഗത മുണ്ടും സാരിയും മാത്രമല്ല, കൈത്തറി ഷർട്ടുകൾ, കുർത്തകൾ, ടോപ്പുകൾ, സ്റ്റോളുകൾ, ഹോം ഫേർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ആധുനിക ഉൽപ്പന്നങ്ങളിലേക്ക് കൈത്തറി കടന്നുവരുന്നു. യുവതലമുറയും കൈത്തറി വസ്ത്രങ്ങളെ പുതിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതായത് പാരമ്പര്യം ഉപേക്ഷിക്കാതെ അതിനെ കാലത്തിനനുസരിച്ച് മാറ്റുകയാണ്. കാരണം ഒരു പാരമ്പര്യം നിലനിൽക്കണമെങ്കിൽ അത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. കൈത്തറിയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ പരിസ്ഥിതി സൗഹൃദ സ്വഭാവമാണ്. വൻതോതിലുള്ള വ്യാവസായിക ഉൽപാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പല കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും കുറഞ്ഞ തോതിലുള്ള ഊർജ ഉപയോഗം മാത്രമാണ് ആവശ്യമായി വരുന്നത്. കൂടാതെ പ്രാദേശികമായി നിർമ്മിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പ്രാദേശിക തൊഴിലാളികളെയും കരകൗശല വിദഗ്ധരെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകം മുഴുവൻ സസ്റ്റൈനബിൾ ഫാഷൻ എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാലമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പഴയ കൈത്തറി പാരമ്പര്യത്തിൽ തന്നെ ആധുനിക ലോകം ഇന്ന് അന്വേഷിക്കുന്ന പല ആശയങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കസവ് സാരിയോ മുണ്ടോ ധരിക്കുമ്പോൾ അത് ഒരു ഫാഷൻ ചോയ്സ് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെ നമ്മളോടൊപ്പം കൊണ്ടു നടക്കുക കൂടിയാണ്. കേരളത്തിന്റെ കൈത്തറി പാരമ്പര്യം നമ്മുടെ

0: സംസ്കാരത്തിന്റെ ഭാഗമെന്നതിലുപരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും ഗ്രാമീണ സമൂഹത്തിന്റെയും ഭാഗമാണ്. ഒരു കൈത്തറി ഉൽപ്പന്നം നാം വാങ്ങുമ്പോൾ അത് ഒരു പാരമ്പര്യത്തെ തിരഞ്ഞെടുക്കുക കൂടിയാണ്. ഒരു കസവ് സാരിയുടെ ഓരോ നൂലിലും ഒരു നെയ്ത്തുകാരന്റെ അധ്വാനമുണ്ട്. ഒരു മുണ്ടിന്റെ ഓരോ കരയിലും ഒരു പാരമ്പര്യത്തിന്റെ കഥയുണ്ട്. അതുകൊണ്ട് ആഘോഷവേളകളിൽ കൈത്തറി വസ്ത്രം ധരിക്കുമ്പോൾ അതിന് പിന്നിലെ കൈകളെയും കഥകളെയും പാരമ്പര്യത്തെയും കൂടി ഓർക്കാം. അതിനെ ആദരിക്കുകയും ഉപയോഗിക്കുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അതിനാൽ കൈത്തറി തിരഞ്ഞെടുക്കുന്നത് ഒരു വസ്ത്രം വാങ്ങുന്നതിലുപരി നമ്മുടെ സംസ്കാരത്തെയും നെയ്ത്തുകാരുടെ ജീവിതത്തെയും ഭാവിയെയും പിന്തുണയ്ക്കുന്ന ഒരു മനോഹരമായ തീരുമാനം കൂടിയാണ്. അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സൈനിങ് ഓഫ് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. കേൾക്കൂ, ആസ്വദിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: അമേരിക്ക ബെൽജിയം പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. യുക്രൈനിലും പശ്ചിമേഷ്യയിലും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും നേതാക്കൾ മുന്നോട്ട് വെച്ചു.
1: आज हमने रीजनल और ग्लोबल डेवलपमेंट पर भी विस्तार से चर्चा की. भारत और बेल्जियम दोनों ही रूल ऑफ लॉ, डायलॉग और डिप्लोमेसी में विश्वास रखते हैं. यूक्रेन हो या वेस्ट एशिया, हम संघर्ष की शीघ्र समाप्ति और शांति के सभी प्रयासों का समर्थन करते हैं और आतंकवाद के हर रूप को जड़ से समाप्त करना हमारी साझी प्रतिबद्धता है.
0: രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താനുള്ള താൽപര്യവും അദ്ദേഹം പങ്കുവച്ചു. ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിനിടെ ഇരട്ടിയായി വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജം, സൈബർ കുറ്റകൃത്യം തടയൽ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ബെൽജിയവും ധാരണാപത്രവും കൈമാറി. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രേഖയായ രക്ഷ ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പുറത്തിറക്കി. ആഗോള പ്രതിരോധ പങ്കാളിത്തങ്ങൾക്കായി അടുത്ത 10 വർഷത്തിനിടെ രാജ്യം സ്വീകരിക്കുന്ന തന്ത്രപരമായ രൂപരേഖയും കാഴ്ചപ്പാടും വിവരിക്കുന്നതാണ് സമഗ്രമായ ഈ രേഖ എന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സൌഹൃദ രാജ്യങ്ങളുമായി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, പരിശീലന പരിപാടികൾ, തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തുടങ്ങിയവയെക്കുറിച്ച് രേഖയിൽ പ്രതിപാദിക്കുന്നു. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ രാജ്യം 7.8% GDP വളർച്ച കൈവരിക്കുന്നതിൽ ചെറുകിട ഇടത്തരം വ്യവസായ മേഖല വഹിച്ച നിർണായക പങ്കിനെ പ്രശംസിച്ച് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ആഗോള വിപണിയുടെ 1/2 കൈകാര്യം ചെയ്യുന്ന പ്രധാന കയറ്റുമതി രാജ്യമായി മാറാൻ അടുത്തിടെ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇന്ത്യയെ സഹായിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്ത് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ. നയതന്ത്ര ചർച്ചകൾക്ക് യുക്രൈൻ സന്നദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ ആക്രമണത്തെ തുടർന്ന് ഈ ആഴ്ച യുക്രൈനിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനിടെയാണ് ശ്രീ ജയശങ്കറിന്റെ കീവ് സന്ദർശനം. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. സുപ്രീംകോടതിയുടെ ആഭിമുഖ്യത്തിൽ ബ്രിക്സ് ചീഫ് ജസ്റ്റിസസ് ഫോറം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാർ ഫോറത്തിൽ പങ്കെടുക്കും. റഷ്യ, ചൈന, ഇറാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചർച്ച നടത്തും. നീതി നിർവഹണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളാണ് പരിപാടിയിൽ ചർച്ച ചെയ്യുക.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുക എന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിന് ശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടലുണ്ടാകും. നാളികേര പുനരുജ്ജീവനത്തിനായി 500 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിച്ചതായും കോഴിക്കോട് കുറ്റിയാടിയിൽ ആദ്യ നാളികേര വികസന പാർക്ക് ആരംഭിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചെന്നും ശ്രീ ടി സിദ്ദിഖ് പറഞ്ഞു.
3: 100 ടൺ സവാള NCCF വഴി പ്രൊക്യൂർ ചെയ്ത് അടിയന്തരമായി മാർക്കറ്റിൽ ഇടപെടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 35 രൂപയ്ക്കായിരിക്കും ഈ സവാള വിൽക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത്. ആദ്യപടിയായി 30 ടൺ ലഭ്യമാക്കാനുള്ള ഓർഡർ ഇന്ന് തന്നെ പ്ലേസ് ചെയ്ത് സാധനം എത്തിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്.
0: കേരളത്തിൽ ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈകിട്ട് 6:30 രാത്രി 12 ഇടയ്ക്കാണ് നിയന്ത്രണം. ഇന്നലെയും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ഹൈദരാബാദിലെ നാൽസർ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് പങ്കെടുക്കുന്നതിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിൽ ബാർ കൌൺസിൽ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ടാണ് കോടതി ഇടപെടൽ. വാരാണസിയിലെ പ്രളയ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജില്ലാ ഭരണകൂടവുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത പ്രധാനമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചു. യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഫറൂഖാബാദ് ജില്ലയിലെ പ്രളയബാധിത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തി. പട്ന ഉൾപ്പെടെ ബീഹാറിലെ വിവിധ മേഖലകളിൽ ഗംഗാനദിയിൽ ജലനിരപ്പ് ഉയർന്ന നിലയിൽ തുടരുകയാണ്. ജാർഖണ്ഡിലും കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമി ഫൈനൽ ഉറപ്പാക്കാനാകും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് കാനഡയുടെ വിക്ടർ ലായിയെ പരാജയപ്പെടുത്തി. നാളെ ഹോങ്കോങ്ങിന്റെ ലീ ചെയുക് യുവിനെ ശ്രീകാന്ത് നേരിടും. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫ്രഞ്ച് സഖ്യത്തെ പരാജയപ്പെടുത്തി ക്വാർട്ടറിൽ കടന്നു. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയ്ക്ക് 6 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വില. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $97 മുകളിലായി. ഇറാൻ യുഎസ് സംഘർഷം എണ്ണ വിതരണത്തെ ബാധിച്ചേക്കുമെന്ന ആശങ്കയാണ് വില ഉയരാൻ കാരണം. രാജ്യത്തെ ഓഹരി വിപണികൾ

0: തുടർച്ചയായ നാലാം ദിവസവും ഇടിഞ്ഞു. സെൻസെക്സ് 417 പോയിന്റും നിഫ്റ്റി 41 പോയിന്റും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 2440 രൂപ വർദ്ധിച്ച് 113920 രൂപയും ഗ്രാമിന് 14240 രൂപയുമാണ് ഇന്നത്തെ വില. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബ് അർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ മുതൽ സിന്ധുദുർഗ് വരെയുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഡീപ് ടെക് ഇന്നോവേഷൻ സംവിധാനത്തെ ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുന്നതിനും സഹകരണത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സംരംഭമെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തെ ആഗോള ഇന്നോവേഷൻ ഹബ്ബായി ഉയർത്തുക എന്ന കാഴ്ചപ്പാടാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനമായി. ഈ മാസം 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. പ്രശസ്ത ഫുട്ബോൾ താരം മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകും. ബെൽജിയം പ്രധാനമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ബെൽജിയം. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്രവുമായി ബന്ധപ്പെട്ട രൂപരേഖ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പുലർച്ചെ 2:55 വിക്ഷേപണം. കേരളത്തിൽ സവാള വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിയമ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിയമപരമായ അധികാരമില്ലെന്ന് സുപ്രീംകോടതി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹിയിലെ കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ കേൾക്കാം. അനന്തപുരി FM പരിപാടികൾ

രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. വിധു പ്രതാപ്, സുജാത എന്നിവർ പാടിയ ഗാനം ചിത്രം ആലിസ് ഇൻ വണ്ടർലാൻഡ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്, കൊല്ലം. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. സംഘർഷഭരിതമായ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഓരോ യാത്രകളും എന്നാണ് ഞങ്ങളുടെ സങ്കല്പം. ഇലക്ട്രോണിക് തിരശീലയിൽ നിന്നുള്ള മോചനവും സർഗാത്മകതയിലേക്കുള്ള ചുവടുവയ്പ്പുമാണല്ലോ സഞ്ചാരങ്ങൾ. പുത്തൻ അറിവുകളും അനുഭവങ്ങളും സൗഹൃദങ്ങളും നൽകുന്ന ആവേശം തന്നെയാണ് കൂടുതൽ യാത്രകൾ നടത്തുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. നമ്മുടെ സംസ്ഥാനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കുടക് ജില്ലയിൽ നടത്തിയ സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. കുടകിലെ കാലാവസ്ഥയുടെ മഹത്വം കാരണം കർണാടകയിലെ സ്കോട്ട്ലൻഡ് എന്ന പേരും ഈ ജില്ല നേടിയെടുത്തിരിക്കുന്നു. ദക്ഷിണ ഭാരതത്തിനാകെ തെളിനീരും തണുപ്പും സമ്മാനിക്കുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരിയും അവിടുത്തെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നുള്ള കാഴ്ചയും പറഞ്ഞിരുന്നു. മരങ്ങളുടെ ഇടയിൽ നിന്നും ഇറങ്ങി വന്ന് നമ്മെ തഴുകിത്തലോടി കടന്നുപോകുന്ന കോടമഞ്ഞിൻ്റെ വശ്യ സൗന്ദര്യം എത്ര പറഞ്ഞാലും മതിയാകില്ല. അത് അനുഭവിച്ചു തന്നെ അറിയാം. ചൈനയുടെ ടിബറ്റൻ അധിനിവേശ കാലത്ത് അഭയാർത്ഥികളായി എത്തി ബൈലാകൂപ്പയിൽ സ്ഥാപിച്ച ബുദ്ധവികാരത്തെക്കുറിച്ചും അതിന് നേതൃത്വം നൽകിയ റിംബോചെയെ കുറിച്ചും പറഞ്ഞത് ഓർക്കുമല്ലോ. കാവേരി നദിക്ക് പ്രകൃതി ഒരുക്കിയ തുരുത്തായ നിസർഗധാമയിൽ പ്രവേശിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുളകൊണ്ട് നിർമ്മിച്ച തൂക്കുപാലത്തിൽ നിന്ന് മീനിനെ ഊട്ടിയതും കൊതിയോടെ വാ തുറന്ന് മുകളിലേക്ക് ചാടുന്ന മീനുകളുടെ സാഹസിക ചാരുതയും പറഞ്ഞിരുന്നു. നടപ്പാതയിലൂടെ മുന്നോട്ടു നീങ്ങിയപ്പോൾ കണ്ട സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടുകളുടെ ഹരിതശോഭയും കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. ഇനി കൂടുതൽ നിസർഗധാമ വിശേഷങ്ങളിലേക്ക് കടക്കാം. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ആനകളെ പൊരുക്കി നിർത്തിയിരിക്കുന്നത് കാണാം. നല്ല വലിപ്പമുള്ള ആനകളുടെ പുറത്ത് ഇരിപ്പിടങ്ങൾ കെട്ടിവെച്ചാണ് ഇവയെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ആനപ്പുറത്തൊരു സവാരിയാകാം. ഈ വനയാത്രയ്ക്ക് പ്രത്യേകം ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. പലരും ആന സവാരിയുടെ ടിക്കറ്റ് എടുത്ത് ആനപ്പുറത്ത് യാത്ര ആരംഭിച്ചു. 3 മുതൽ 4 ആളുകൾ വരെ ഒരു ആനപ്പുറത്ത് സവാരിക്ക് അനുവാദമുണ്ട്. എന്തായാലും ഞങ്ങൾ സാഹസത്തിന് മുതിർന്നില്ല. സഞ്ചാരികളെയും കയറ്റിയുള്ള ആനകളുടെ കാട്ടിലൂടെയുള്ള യാത്ര കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ദൂരം പിന്നിടും തോറും കാടിൻ്റെ ഭംഗിയും നിബിഡതയും ഏറി വന്നു. വൈകാതെ ഞങ്ങൾ മാൻ പാർക്കിന് സമീപമെത്തി. വളരെ ഫലപ്രദമായി വളർത്തി സംരക്ഷിച്ചു വരുന്ന മാനുകളുടെ കാഴ്ച സമ്മാനിക്കുന്ന ആഹ്ലാദം ഒട്ടും ചെറുതല്ല. മാനുകളെ കണ്ട കുട്ടികൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടുന്നതും ചിരിക്കുന്നതും അടുത്തുള്ള മുളയിൽ നിന്ന് കൊമ്പൊടിച്ച് മാനുകൾക്ക് നൽകാൻ ശ്രമിക്കുന്നതും കൗതുകത്തോടെ നോക്കി നിൽക്കാൻ കഴിഞ്ഞത് സന്തോഷമായി. കുറച്ചുകൂടി മുന്നോട്ടെത്തുന്നതോടെ കാവേരി നദിയുടെ വിശാലത ദൃശ്യമാകും. തകൃതിയായി ഒഴുകി നീങ്ങുന്ന കാവേരിയുടെ തനി നിറം കാണാൻ കഴിയുന്നത്

ഇവിടെയാണ്. മോഹൻലാലിൻ്റെ സിനിമയായ നരൻ ആണ് അപ്പോൾ ഓർമ്മയിലെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന വനം വകുപ്പിലെ ജീവനക്കാരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെയാണ് അവർ ഈ വിശേഷം കേട്ടതും പ്രതികരിച്ചതും. മഴക്കാലത്ത് കാവേരി നദിയിലൂടെയും കാട്ടിൽ നിന്നുള്ള വൃക്ഷങ്ങളും ജീവജാലങ്ങളും മറ്റും ഒഴുകി എത്താറുണ്ടെന്ന് വനപാലകർ ഞങ്ങളോട് പറഞ്ഞു. എവിടെയായാലും നദിയും കാടും ഒരുപോലെയാണല്ലോ. കുറച്ച് ദൂരം കൂടി പിന്നിട്ടപ്പോൾ വെള്ളം തീരെ കുറഞ്ഞ് പാറക്കെട്ടുകൾ തെളിഞ്ഞ ഒരു നദീഭാഗം കാണാനായി. കാവേരിയിലിറങ്ങിയില്ല എന്ന പഴി മാറ്റാനായി ഞങ്ങൾ പാറകളിലൂടെ നടന്ന് അക്കരയിലെത്തി. ഫോട്ടോകൾ പകർത്തിയ ശേഷം വേഗം തന്നെ ഇക്കരയിലേക്ക് നടന്ന് കരപറ്റി. ആനസവാരിയും മാനദർശനവും കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് മുളക്കൂട്ടങ്ങളിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഏറുമാടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കുവാനായി നിർമ്മിച്ചിട്ടുള്ളവയാണ് ഏറുമാടങ്ങൾ. ഇതിലേക്ക് കയറുവാൻ കുത്തനെയുള്ള മുളയെണിയും നിർമ്മിച്ച് ചാരിവെച്ചിട്ടുണ്ട്. ആവേശവും കൗതുകവും ഒന്നിച്ചു വന്നതോടെ ഞങ്ങളും ഏറുമാടത്തിലേക്ക് കുത്തനെ ഉയർത്തി നാട്ടിയിരിക്കുന്ന ഏണിയിലൂടെ വളരെ സാവധാനം അതീവ ശ്രദ്ധയോടെ കയറി ഏറുമാടത്തിൽ നിന്നും ഫോട്ടോകൾ എടുത്ത ശേഷം താഴേക്ക് ഇറങ്ങി. ഏറുമാടത്തിൽ നിന്നുള്ള കാഴ്ച അമ്പരപ്പിക്കും വിധം രസാവകമായിരുന്നു. താഴെ ചെറു ശബ്ദത്തോടെ ഒഴുകുന്ന കാവേരി, കരയിലാകെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മുളങ്കൂട്ടം, ഇടയ്ക്കിടെ അവയ്ക്ക് ഇടയിലൂടെ നടപ്പാത മുറിച്ച് കടക്കുന്ന കാട്ടുമുയലുകൾ, ആന സവാരിക്കാരുടെ ആഹ്ലാദാരവും. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്തും.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഒരു പാലിയേറ്റീവ് കെയർ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണ് ശ്രോതാക്കളുമായി പങ്കിടുന്നത്. കാവേരി നദിക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ നിസർഗധാമ എന്ന തുരുത്ത് വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടും പ്രവേശനത്തിനായി കാവേരി നദിയിൽ മുളകൊണ്ട് കെട്ടി ഉയർത്തിയിരിക്കുന്ന തൂക്കുപാലത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. ആനസവാരിയും കാടിൻ്റെ വിജനതയിൽ വെള്ളം തീരെ കുറഞ്ഞ പാറകൾ ഉയർന്നു നിന്ന ഭാഗത്തുകൂടി നടന്ന് അക്കരയെത്തി ഫോട്ടോ പകർത്തിയതും അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മുളകൊണ്ട് നിർമ്മിച്ച ഏറുമാടങ്ങളിൽ സാഹസികമായി കയറി നിന്ന് ചുറ്റുമുള്ള ഫോട്ടോ പകർത്തിയ കാര്യം പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ നിസർഗധാമ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് പരിപാലിക്കുന്ന പൂന്തോട്ടം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വർണ്ണപുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന പൂച്ചെടികളുടെ ഭംഗി എത്ര കണ്ടാലും മതി വരില്ല. വിവിധ ഇനങ്ങളിലുള്ള പനിനീർ ചെടികളുടെ ഒരു വലിയ ശേഖരം തന്നെ സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ധാരാളം വള്ളിച്ചെടികളും ബോഗൻവില്ലയും പേരറിയാത്ത കുറച്ച് ഏറെ ചെടികളും പൂക്കളും കൊണ്ട് സമ്പന്നമായ ഉദ്യാനം. കുട്ടികൾക്കുള്ള പാർക്കാണ് മറ്റൊരു പ്രധാന ആകർഷണം. ആധുനിക രീതിയിലുള്ള ധാരാളം കളി ഉപകരണങ്ങൾ കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിസർഗധാമയിലെ കാലാവസ്ഥ എടുത്തു പറയേണ്ടത്, സമശീതോഷ്ണാവസ്ഥയുടെ മഹത്വം അറിയണമെങ്കിൽ കുടകിലെത്തണം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ആഹ്ലാദ തിമർപ്പിൽ ആറാടി നിൽക്കുന്ന കുട്ടികളുടെ ആനന്ദത്തിൽ സംതൃപ്തരായി കുട്ടികളുടെ പാർക്കിൽ നിൽക്കുന്ന രക്ഷിതാക്കളുടെ മന്ദസ്മിതം തന്നെ കാണികൾക്ക് ആനന്ദമേകുന്നു. ഇവിടെ താമസിക്കുവാൻ കോട്ടേജുകളും ട്രീ ഹൗസുകളും ലഭ്യമാണ്. ഏറുമാടത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് ഓർക്കുമല്ലോ. വിനോദസഞ്ചാരികൾക്ക് ഏറെ ഹരം പകരുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ബോട്ട് സവാരിയും നിസർഗധാമയിലെ സവിശേഷതകളിൽ ഒന്നാണ്. ദക്ഷിണേന്ത്യക്കാകെ തെളിനീർ നൽകുന്ന കാവേരി നദിയിലൂടെ ഒരു ബോട്ട് യാത്ര ആരും ആശിച്ചു പോകുന്ന ഒന്നാണ്. അഷ്ടമുടി കായലിലും വേമ്പനാട്ട് കായലിലും ബോട്ട് യാത്ര നടത്തുന്ന നമുക്ക് ഇതത്ര വലിയ കാര്യമല്ലെങ്കിലും ഇവിടെ എത്തുന്ന മഹാഭൂരിപക്ഷം വിനോദസഞ്ചാരികളും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നു. ഞങ്ങളും പിന്നോക്കം പോകാൻ തയ്യാറായില്ല. പടൽ ബോട്ടും തുഴ ബോട്ടും ഇവിടെ ലഭ്യമാണ്. കേരവൃക്ഷങ്ങളാൽ അലങ്കൃതമാണ് വേമ്പനാട് കായലും അഷ്ടമുടിക്കായലുമെങ്കിൽ വനവൃക്ഷങ്ങളാൽ സമ്പന്നവും അതിരുകൾ പങ്കിടുന്നതുമായ കാവേരി നദിയിലൂടെ നടത്തിയ ബോട്ട് യാത്ര

അതിമനോഹരവും ആഹ്ലാദകവും ആഹ്ലാദദായകവും ആയിരുന്നു. മോശമില്ലാത്ത ഒഴുക്കുള്ള നദിയിലൂടെ തുഴഞ്ഞു തുഴഞ്ഞു പോവുക എത്രമേൽ നവ്യമായ അനുഭവമാണ് സമ്മാനിച്ചതെന്ന് പറയുമ്പോൾ ഒരു കുളിരു കോരുന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 മണിവരെയാണ് ഇവിടത്തെ സാധാരണ പ്രവേശന സമയം. മൺസൂൺ കാലത്ത് ചില അവസരങ്ങളിൽ നിസർഗധാമ അടച്ചിടാറുണ്ട്. ആഹ്ലാദാത്മകമായ കാഴ്ചയുടെ മാസ്മരികത സമ്മാനിച്ച നിസർഗധാമയോട് വിട ചൊല്ലി നേരെ മടിക്കേരിയിലേക്ക് യാത്ര തിരിച്ചു. കാടിനുള്ളിലെ സഞ്ചാരം ഞങ്ങളെ തളർത്തിയോ എന്ന ചോദ്യം പ്രസക്തമല്ലെങ്കിലും ബോട്ടിങ്ങും നടത്തവും ക്ഷീണവും ദാഹവും വർദ്ധിപ്പിച്ചു എന്ന സത്യം പറയാതെ തരമില്ല. വണ്ടിയിൽ കരുതിയിരുന്ന ബിസ്ക്കറ്റും വെള്ളവും കുടിച്ച് ക്ഷീണം അകറ്റിയെങ്കിലും വിശപ്പ് കഠിനമായി പിടികൂടിയിരുന്നു. മടിക്കേരിയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു മികച്ച ഹോട്ടലിന് മുന്നിൽ ഞങ്ങളുടെ സാരഥി വണ്ടി നിർത്തി. ഇതൊരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണെന്ന് വിശ്വസിച്ച് ആഹാരം കഴിക്കാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ ഞങ്ങൾ കയറി. ഇനി ഒരിടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം നിങ്ങൾ നൽകിയ കുന്നോളം

പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കിയത്. തുടർന്നും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. പ്രിയ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8848558785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8848585785. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിൽ പ്രകൃതി സമ്മാനിച്ച നിസർഗധാമ എന്ന തുരത്തിൽ നടത്തിയ സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. കാവേരി നദിയിലൂടെ നടത്തിയ ബോട്ട് സവാരിയും ഇവിടെ കുട്ടികൾക്കായി നിർമ്മിച്ച് സംരക്ഷിക്കുന്ന കുട്ടികളുടെ പാർക്കിലെ വിശേഷങ്ങളും പറഞ്ഞിരുന്നു. സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടകം കണ്ട അനുഭൂതിയും സന്ദർശകർക്ക് താമസിക്കാനായി മുളങ്കൂട്ടങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറുമാടത്തിൽ കയറി ഫോട്ടോ എടുത്ത കാര്യവും പറഞ്ഞിരുന്നു. സന്ദർശാനന്തരം വിശപ്പ് കൊണ്ട് പൊറുതി മുട്ടിയ ഞങ്ങൾ മടിക്കേരിയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി ഉള്ളിലേക്ക് കയറിയ കാര്യം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. ഇനി കൂടുതൽ ഭക്ഷണവിശേഷങ്ങളിലേക്ക് കടക്കാം. ഉച്ചയൂണ് അവിടെ തന്നെ ആകാം എന്നത് ഹോട്ടലിലെ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ നിനച്ചു. ഒന്ന് ഫ്രഷായി നേരെ ഡൈനിങ് ടേബിളിന് സമീപം ഇരിപ്പുറപ്പിച്ചു. ഞങ്ങൾ മലയാളികളാണെന്ന് തിരിച്ചറിഞ്ഞാണോ എന്നറിയില്ല മലയാളം പാട്ടുകൾ തീൻമുറിയിൽ കേൾക്കാനായി. അധികം താമസിയാതെ തന്നെ പ്ലേറ്റുകൾ നിരന്നു. തൊടുകറികൾ നിറഞ്ഞ മറ്റൊരു പ്ലേറ്റും അനുബന്ധമായി ഓരോരുത്തരുടെയും മുന്നിലെത്തി. രണ്ടു തരം ചോറ് അവിടെ ലഭ്യമായിരുന്നു, പുഴുക്കലരിച്ചോറും പച്ചരിച്ചോറും. ഞങ്ങൾ ചുവന്ന പുഴുക്കലരിച്ചോറാണ് ആവശ്യപ്പെട്ടത്. ചോറും പപ്പടവും എത്തിയതോടെ പതിവ് പോലെ പരിപ്പ് വരുമെന്ന് കരുതിയിരുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് സാമ്പാറെത്തി. ചിലർ സ്പെഷ്യൽ മീൻകറിയും ഓർഡർ ചെയ്തിരുന്നു. മീൻകറി എത്തിയതോടെ ഹാളാകെ മീൻ മണം നിറഞ്ഞു. സാമ്പാറൊഴിച്ച് ഞങ്ങൾ ചോറുണ്ണാൻ തുടങ്ങി. ആദ്യ ഉരുള മുഖത്തോടടുത്തപ്പോൾ തന്നെ വാമഭാഗത്തിൻ്റെ മുഖം ചുളിയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഞാൻ കാരണം തിരക്കി. സാമ്പാറിൽ മീൻ മണക്കുന്നു എന്ന് വളരെ ദൃഢമായി തന്നെ പറഞ്ഞത് കേട്ട് ശ്രദ്ധയോടെ ഞാൻ സാമ്പാറിൽ കുഴച്ച് ചോറ് രുചിച്ചു നോക്കി. ഭാര്യയുടെ സംശയം തെറ്റല്ല എന്ന് ബോധ്യപ്പെടാൻ അധിക നേരം ആവശ്യമുണ്ടായില്ല. ഉടൻ തന്നെ വേറൊരെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അവിടെ സാമ്പാറിൻ്റെ രുചി കൂട്ടാൻ ഇത്തരം കീമ പണി ചെയ്യാറുണ്ടെന്ന് സമ്മതിച്ചു. ആ പ്ലേറ്റും അനുബന്ധ വസ്തുക്കളും മാറ്റിയ ശേഷം പുതിയ ചോറും കറികളും പുളിശ്ശേരിയും രസവും വളരെ വേഗം എത്തിച്ച് ഞങ്ങളുടെ നീരസം ഏറ്റുവാങ്ങാതെ വെയിറ്റർ തടിയൂരി. ഈ ഒരു അതിക്രമം ഒഴിച്ചാൽ ഉച്ചയൂണ് ഗംഭീരമായിരുന്നു. കാവേരി നദിയിൽ നിന്ന് പിടിച്ച മീനായിരുന്നു കറിയായും ഫ്രൈയായും ഞങ്ങളുടെ മുന്നിൽ എത്തിയത്. ഗോതമ്പ് കൊണ്ടുള്ള പായസം നൽകി സസ്യ ഭക്ഷണശീലികളെ ആഹ്ലാദിപ്പിക്കുവാനും ഹോട്ടലുകാർ മറന്നില്ല. കുടക് ജില്ലയുടെ തലസ്ഥാനമായ മടിക്കേരിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ അബി വെള്ളച്ചാട്ടമായിരുന്നു അടുത്ത ലക്ഷ്യം. പ്രധാന റോഡിൽ നിന്നും കുറച്ച് ദൂരം നടന്നും പടികൾ ഇറങ്ങിയും മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിനരികിൽ എത്തിച്ചേരാൻ കഴിയൂ. മെയിൻ റോഡിൽ വണ്ടി നിർത്തി അബി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ആനന്ദദായകമായി മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്ന കാപ്പിപ്പൂക്കളുടെ സുഗന്ധം, നടവഴിക്കിരുവശത്തും പൂക്കളും കായ്കളുമായി തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്ന കാപ്പിച്ചെടികൾ, അവയുടെ ശുഭ്രപുഷ്പങ്ങളിൽ നിന്ന് ഉയരുന്ന മാദകഗന്ധം പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്നു. കാപ്പിച്ചെടികൾക്ക് മുകളിലൂടെ വളർന്നു നിൽക്കുന്ന കമുകളും ചുറ്റിപ്പടർന്ന് വളർന്നു നിൽക്കുന്ന കുരുമുളക് വള്ളികൾ ആരെയും ആനന്ദഭരിതരാക്കും വിധം പഴുത്തും പഴുക്കാതെയും നിറഞ്ഞു നിൽക്കുന്ന കുരുമുളക് തിരികൾ,
പച്ച കുരുമുളകൾക്കിടയിൽ ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ പ്രക്ഷോഭിച്ചു നിൽക്കുന്ന പഴുത്ത കുരുമുളകുകൾ സമ്മാനിക്കുന്ന ചന്തം ഏറെ സുന്ദരം. താഴോട്ടുള്ള പടികൾ ഇറങ്ങുമ്പോൾ തന്നെ ദൂരെ നിന്ന് ഇരമ്പൽ കേൾക്കാം. അബി വെള്ളച്ചാട്ടത്തിലേക്കെത്താൻ അധിക ദൂരമില്ല എന്ന സൂചനയായിട്ടാണ് ഞങ്ങൾ അതിനെ കേട്ടത്. പടിയിറക്കം ഒട്ടും ആയാസരഹിതമായിരുന്നില്ല. എന്നാൽ പച്ചപ്പ് വിരിച്ച തോട്ടത്തിന് നടുവിലൂടെയുള്ള യാത്രയും നമ്മെ വാരിപ്പുണരുന്ന തണുത്ത കാറ്റിൻ്റെ മാസ്മരിക ശക്തിയിൽ മയങ്ങി മാത്രമേ നമുക്ക് നടക്കാൻ കഴിയൂ. ഊട്ടിയിലോ കൊടൈക്കനാലിലോ നടക്കുന്ന പ്രതീതി. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തന്നെ കാലുകൾ കഴുകാൻ തുടങ്ങി. അത്ഭുതം പോലെ പടിക്കെട്ടിന് ഒരു വശത്ത് മനോഹരമായി രൂപകൽപ്പന ചെയ്ത് മുളയിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ കാണാനായി. മുളയുടെ സുവർണശോഭയിൽ അവ നമ്മെ മാടി വിളിക്കുന്ന പോലെ തോന്നി. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. അബി വെള്ളച്ചാട്ടത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും സന്ധിക്കാം. അതുവരെ നിങ്ങളോട് സ്നേഹപൂർവ്വം വിട പറയുന്നു അവതാരകൻ ടി. സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്. സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓരോ പാട്ടും മനോഹരമാണ്, അവ നമുക്കായി പങ്കുവെക്കുന്ന കഥകളും അതിമനോഹരമാണ്. ശ്രുതി ഉയർത്തിയും താഴ്ത്തിയും താളത്തോട് അലിഞ്ഞു ചേർന്നും ലയമാധുര്യമായി അതിനൊപ്പം നാം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകളിലേക്ക് പകർന്ന നാടൻ പാട്ടുകൾ മുതൽ പോപ്പ് സംഗീതം വരെ, അതിൻ്റെ എത്രയെത്ര ശാഖകളാണ് നാം ദിവസവും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ നേരിയ ചലനം പോലും അതിനെ ഉൾക്കൊള്ളുന്നു. നാം എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുന്നോളം പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച സംഗീത മാന്ത്രികൻ AR റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കി ഒരടയാളം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗീത സംവിധായകനും ഗായകനുമൊക്കെയാണ് ശ്രീ എ ആർ റഹ്മാൻ. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. കർണാടക സംഗീതം, പാശ്ചാത്യ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതം, ഖവാലി ശൈലി എന്നിവയിൽ പ്രാവീണ്യമുള്ള റഹ്മാൻ ഇവയുടെയും മറ്റ് വിഭാഗങ്ങളുടെയും ഘടകങ്ങൾ സംയോജിപ്പിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും വ്യത്യസ്ത സംഗീത ശൈലികളിൽ നിന്നുള്ള ഉപകരണങ്ങൾ ഒരു ഇംപ്രവൈസ്

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീതത്തിൽ അനവധി വിസ്മയങ്ങൾ സൃഷ്ടിച്ച എ ആർ റഹ്മാൻ എന്ന സംഗീതജ്ഞന്റെ വിശേഷങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 1990s തുടക്കത്തിൽ തന്റെ ഇൻഹൌസ് സ്റ്റുഡിയോ ആയ പഞ്ചതൻ റെക്കോർഡിങ്ങിലൂടെയാണ് റഹ്മാന്റെ സിനിമാ സ്കോറിംഗ് ജീവിതം ആരംഭിച്ചത്. ഒരു ശരാശരി സ്വീകരണ മുറിയുടെ വലിപ്പം മാത്രമുള്ള ഒരു ചെറിയ വീട്ടു സ്റ്റുഡിയോ. എന്നാൽ കാലം കടന്നു പോകവേ എ ആർ റഹ്മാന്റെ സംഗീത സൃഷ്ടികൾ ലോകം മുഴുവനും വളർന്നു, ഒപ്പം പഞ്ചതനും. ശരിക്കുമുള്ള സൃഷ്ടി മുഴുവൻ നടക്കുന്ന സ്ഥലം എന്നാണ് പഞ്ചതന്റെ ഒരു വിശേഷണം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ എ ആർ റഹ്മാന്റെ ഗാനങ്ങളിലൂടെയും ഗാനവിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. എ ആർ ആർ എന്ന മൂന്നക്ഷരം സംഗീതം എന്ന മൂന്നക്ഷരത്തോട് ചേർത്ത് വെച്ചപ്പോൾ സംഭവിച്ചത് അത്ഭുതങ്ങളാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വയ്യാത്ത ഒന്നായി ആ അത്ഭുതങ്ങൾ മാറി. കാലദേശ ഭാഷാ ഭേദമന്യേ അവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 1997 ഇന്ത്യയുടെ 50-ാം സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വന്ദേമാതരം എന്ന ആൽബം ഇന്നും നമ്മുടെ ഹൃദയത്തെ പുളകം കൊള്ളിക്കുന്നു.

കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ സംഗീത മാന്ത്രികൻ അല്ലാ രഖാ റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1967 ജനുവരി 6 തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ RK ശേഖറിന്റെ മകനാണ് അദ്ദേഹം. തന്റെ 9-ാം വയസ്സിലാണ് പിതാവ് മരണപ്പെടുന്നത്. 4-ാം വയസ്സിൽ പിയാനോ പഠനം ആരംഭിച്ച അദ്ദേഹം പിതാവിന്റെ മരണശേഷം ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത രംഗത്ത് സജീവമായി. സ്കൂൾ പഠനം ഉപേക്ഷിച്ചെങ്കിലും പിന്നീട് ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ ബിരുദം നേടി. സംഗീതത്തിലെ പുതുമകൾ കൊണ്ടും സാങ്കേതിക വിദ്യയുടെ മികച്ച ഉപയോഗം കൊണ്ടും റഹ്മാൻ ഇന്ത്യൻ സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീതജ്ഞൻ AR റഹ്മാന്റെ ഗാനങ്ങളും വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. സിനിമകളിൽ സംഗീത സംവിധായകനായി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നതിനു മുൻപ് പരസ്യ ജിംഗിളുകൾ സൃഷ്ടിച്ചിരുന്നു. 1991 ചലച്ചിത്ര സംവിധായകൻ മണിരത്നത്തെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. അവരുടെ ആദ്യ പ്രോജക്റ്റ് തമിഴ് ചിത്രമായ റോജ ആയിരുന്നു. പിന്നീട് ഹിന്ദി ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് ഈ ചിത്രം മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. റഹ്മാന്റെ ആദ്യ ചലച്ചിത്ര ശബ്ദ ട്രാക്ക് ഹിറ്റായി മാറുകയും മികച്ച സംഗീത സംവിധാനത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും സൗത്ത് ഫിലിം ഫെയർ അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ AR റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 1990s തലമുറയുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംഗീതം ഏതെങ്കിലും വിധത്തിൽ എന്നേക്കുമായി അടയാളം വീഴ്ത്തിയ സന്ദർഭങ്ങൾ അനേകം പേരുടെ ജീവിതത്തിലുണ്ട്. വെറുമൊരു പാട്ടുകാരനോ സംഗീത സംവിധായകനോ മാത്രമായിരുന്നില്ല അദ്ദേഹം, മറിച്ച് ദേശീയ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ പ്രതീക്ഷയുടെ വെളിച്ചം നൽകി. അനേകം ആശയങ്ങളാൽ വേർതിരിക്കപ്പെട്ട ഒരു നാടിനെ അവ ഒന്നിച്ചു കൊണ്ടുവന്നു. നിരവധി ആദരവും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. തന്റെ സംഗീത ജീവിതത്തിൽ ഓസ്കാർ ഉൾപ്പെടെയുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 6 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 2 അക്കാദമിക് അവാർഡുകൾ, 2 ഗ്രാമി അവാർഡുകൾ, 1 ബാഫ്റ്റ അവാർഡ്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ഫിലിംഫെയർ, സൗത്ത് ഫിലിംഫെയർ അവാർഡുകൾ, അങ്ങനെ പോകുന്നു ആ അംഗീകാരങ്ങൾ. 2010 രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആസ്വദിച്ച ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ AR എന്ന വാക്ക് എത്രമാത്രം ആഴത്തിൽ കൊത്തിവെക്കപ്പെട്ടു. ഇനിയും അതങ്ങനെ തന്നെ തുടരട്ടെ. ഇനിയും അദ്ദേഹത്തിന്റെ സൃഷ്ടി വൈഭവത്തിനായി നമുക്ക് കാത്തിരിക്കാം.

സ്നേഹ മൽഹാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എത്താം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇറ്റ്സ് ബൈ ഫ്രം ശ്രീലക്ഷ്മി.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്. You're listening to Radio Swandanam 90.4 FM. Stay tuned.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഹായ് കൊച്ചുകുട്ടിയരെ, ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് പച്ചപ്പയ്യം കൂമനും. കൂമൻ പകൽ മുഴുവൻ കിടന്നുറങ്ങും. രാത്രിയിലാണ് ഇര തേടി ഇറങ്ങുക. പകൽ കൂമന് ശരിക്കും കണ്ണു കാണില്ല. ഒരു ആൽമരത്തിൽ മുൻകോപിയായ ഒരു വയസ്സൻ കൂമൻ ഉണ്ടായിരുന്നു. അത് നല്ല വെയിലുള്ള ഒരു ദിവസം ഉച്ചയ്ക്ക് കിടന്നുറങ്ങുകയായിരുന്നു. ഒരു പച്ചപ്പയ്യ കൂമന്റെ അടുത്ത് വന്നിരുന്നു പാടാൻ തുടങ്ങി. കൂമന് ദേഷ്യം വന്നു. പച്ചപ്പയ്യനോട് പാട്ട് നിർത്താൻ പറഞ്ഞു. അപ്പോഴതോ എന്ത് ചെയ്തെന്നറിയോ, ഇരട്ടി, അതായത് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇരട്ടി ശബ്ദത്തില് പാടുപാടാൻ തുടങ്ങി. ആൽമരവേ, കൂമന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ എന്ന് പറയുകയും ചെയ്തു. പച്ചപ്പയ്യനോട് തർക്കിച്ചിട്ട് കാര്യമില്ല. അത് കൂമൻ അറിയാം. ഒന്നാമത് വയസ്സായി, രണ്ടാമത് കണ്ണും കാണില്ല. അവനെ ഓടിച്ചിട്ട് പിടിക്കാനോ പറ്റത്തില്ലല്ലോ. കൂമൻ എന്ത് പറഞ്ഞെന്നോ, ദേഷ്യപ്പെടല്ലേ ചങ്ങാതി, എന്റെ അടുത്ത് നല്ല അസൽ മരുന്ന് ഇരിപ്പുണ്ട്. ഒരിറക്ക് കഴിച്ചാൽ ഇതിലും മനോഹരമായി ഉച്ചത്തിൽ പാടാൻ നിനക്ക് കഴിയും. പച്ചപ്പയ്യ കൂമന്റെ ആ വാക്കങ്ങ് ശരിക്കും അങ്ങ് വിശ്വസിച്ചു. ആ മരുന്നിന് വേണ്ടി കൂമന്റെ പൊത്തിലേക്ക് ചാടി ചെന്നു. കൂമൻ എന്ത് ചെയ്ത്, ആ പച്ചപ്പയ്യനെ ഉടനെ തന്നെ പിടിച്ചങ്ങ് തിന്നു. പിന്നെ അല്ല കൂട്ടുകാരെ, ഈ കൊച്ചു കഥ ഇത്രയേ ഉള്ളൂ ഇന്ന്. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സാന്ത്വനം 90.4 FM.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആർ ജെ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഒരു പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ ജീവിതത്തിന്റെ രുചിയും മണവും നിറഞ്ഞ ഓർമ്മകളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. പഴയ കാലത്തെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മകളിൽ ഓടിയെത്തുന്ന രുചിയും സ്വാദും ഗന്ധവും എത്രയെന്ന് പറയേണ്ടതില്ലല്ലോ. ഇന്ന് ആ പഴമയുടെ രുചികളിലൂടെ നമുക്കൊന്ന് യാത്ര

യാത്ര ചെയ്താലോ? ഇന്ന് പഴമയുടെ രുചി തേടി നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ പല യാത്രകളിലും നമ്മെ തേടിയെത്തുന്ന ചില രുചികൾ നമ്മെ പല ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇന്ന് നമുക്ക് ചുറ്റും ഏത് സാധനങ്ങളും യഥേഷ്ടം ലഭിക്കുന്ന കടകളും ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും സജീവമാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വീടിൻ്റെ പറമ്പ് തന്നെയായിരുന്നു ഏക ആശ്രയം. അതിനാൽ തന്നെ ആരോഗ്യവും സ്വാദും പകരുന്ന നല്ല നാടൻ പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങിയവ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ഇന്ന് അതിനുള്ള സമയവും സാഹചര്യവും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഒരു കാലത്ത് നാം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇന്നത്തെ ഗ്രാമഭംഗി ചെയ്യുന്നത്. പറമ്പിൽ നിന്നെടുത്ത ചേനയും കപ്പയും വാഴക്കയും കൊണ്ട് ഉണ്ടാക്കിയ പുഴുക്ക്, തേങ്ങ ചിരകിയ താളിച്ച കറികൾ, കഞ്ഞിയും പയറും തുടങ്ങിയവയൊക്കെ അന്നത്തെ പ്രധാന രുചികളിൽ കുറച്ചു മാത്രം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാം ആസ്വദിച്ചിട്ടുള്ള ആ പഴമയുടെ രുചികളെ പറ്റിയാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്. ആ രുചികളെ വെറും രുചികളായി മാത്രം കാണാൻ നമുക്ക് സാധിക്കില്ല. അമ്മയുടെ കൈവിരലും

0: ഓർമ്മകളുടെ ചൂട് നിറഞ്ഞ ഓർമ്മകളുടെ ഭണ്ഡാരങ്ങളും കൂടിയാണവ. രുചികളെ പറ്റി പറയുകയാണെങ്കിൽ പ്രഭാതം മുതൽ പറഞ്ഞു തുടങ്ങണം. എന്നും തലേന്നത്തെ ചോറ് സൂക്ഷിച്ചു വെക്കും. അതിനാൽ തന്നെ എന്നും രാവിലെ നല്ല പഴങ്ങഞ്ഞി കുടിക്കാം. പഴങ്ങഞ്ഞിയോടൊപ്പം മുറ്റത്ത് വിളഞ്ഞു കിടക്കുന്ന കാന്താരിയും കാണും. പിന്നെ കൊച്ചുള്ളി, അത് നിർബന്ധമാണ്. ഒപ്പം ഇത്തിരി കട്ടിത്തൈരും. അത്യാവശ്യത്തിന് ഒരു നുള്ള ഉപ്പും ചേർത്ത് എല്ലാം കൂടി ഉടച്ച് കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം. ചട്ടിയിലാണ് പഴങ്ങഞ്ഞി കുടിക്കാറ്. ചോറ് കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചെറിയ എരിവോടുകൂടി കുടിക്കണം. ഓർക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നു. ചില വിശേഷ ദിവസങ്ങളിലും പിന്നെ വീട്ടിൽ വിരുന്നുകാരും ഉള്ളപ്പോഴാണ് ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി, അപ്പം മുതലായവ ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ മിക്കപ്പോഴും പഴങ്ങഞ്ഞി തന്നെയാണ്. അമ്മയ്ക്കും അതാണ് താല്പര്യം. കാരണം വേദിക്കുന്നതൊഴിച്ചാൽ രാവിലെ വലിയ പണിയൊന്നും ഉണ്ടാകില്ല. അല്ലാത്ത പക്ഷം കഞ്ഞിയും കൂടെ പയറോ പപ്പടമോ മറ്റോ കാണും. എങ്കിലും പ്രഭാത ഭക്ഷണമായി ഞങ്ങൾ പഴങ്കഞ്ഞിയെ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാ വീട്ടിലും ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാകും. ചീര, ചേന, ചേമ്പ്, കാന്താരി, പച്ചമുളക്, പയർ, പാവൽ, വെണ്ട, കോവൽ മുതലായവ സ്നേഹിച്ചും സഹകരിച്ചും അവിടെ കഴിയുന്നു. ആ അടുക്കളത്തോട്ടത്തിന് പുറമെ പറമ്പിൽ അവിടെ എവിടെയായി ഓമ, വാഴ, പ്ലാവ്, ചുണ്ട എന്നിവയുമുണ്ട്. പറമ്പിൽ ഒന്ന് കറങ്ങിയാൽ ഉച്ചയൂണിന് വീട്ടിലേക്ക് വേണ്ട വിഭവങ്ങൾ എല്ലാം അവിടുന്ന് കിട്ടും. ഓമന ചെടികളോട് അരുമ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മ അതൊക്കെ ശേഖരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ചന്തമാണ്. ഓരോ കറികൾക്കും ഓരോ കൽച്ചട്ടികൾ ഉണ്ടായിരിക്കും. ഓരോന്നും തുറക്കുമ്പോൾ തന്നെ ആ രുചിയുടെ മണം അവിടെ ആകെ തളം കെട്ടി നിൽക്കും. ഊണ് മിക്കപ്പോഴും വാഴയിലയിൽ തന്നെയാണ്. വിശേഷ ദിവസങ്ങളിൽ കറികൾ കുറച്ച് കൂടുതലുണ്ടാകും. ചമ്മന്തിയും പുളിശ്ശേരിയുമാണ് പ്രധാനികൾ. പിന്നെ ഒരു മീൻപൊടിക്ക് തോരനോ മെഴുക്കു പുരട്ടിയോ ഉണ്ടാകും. പിന്നെ വൈകുന്നേരങ്ങളിലെ അരിമാവ് കൊണ്ടുണ്ടാക്കാറുള്ള പലഹാരങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടവും. നല്ല പഴുത്ത ചക്കയോ മാമ്പഴമോ കിട്ടിയാൽ അതായിരിക്കും വൈകുന്നേരത്തെ സ്പെഷ്യൽ. പിന്നെ അരിമാവ് കൊണ്ടുണ്ടാക്കാറുള്ള പലഹാരം മാത്രമല്ല കേട്ടോ, ചീനിയും ചമ്മന്തിയും, പച്ചച്ചക്ക പുഴുങ്ങിയത്, ചുട്ടരച്ച ചമ്മന്തിയും, പുഴുങ്ങിയ കപ്പക്കിഴങ്ങ്, അവിൽ വിളയിച്ചത്, അങ്ങനെ പോകുന്നു ആ നിര. കൃത്യമായ ഇടവേള ക്രമീകരിച്ചായിരുന്നു ഭക്ഷണം. പിന്നെ ഇടയ്ക്ക് നല്ല ക്ഷീണമുണ്ടാകുമ്പോൾ ഇളനീരും ഞങ്ങളുടെ വിശപ്പും ദാഹവും അകറ്റി. പിന്നെ അത്താഴത്തിന് സ്വതവേ കഞ്ഞിയോ മറ്റോ ആകാറാണ് പതിവ്. പഴമയുടെ രുചി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. ആ രുചികളെ പറ്റി ഒരു ചെറിയ വിവരണം മാത്രമാണ് പ്രിയ ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു ഞാൻ RJ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നെ

ിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഇന്ത്യൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മുടെ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം. ഇന്ത്യൻ ഭരണഘടന ഭരണകൂടത്തിന് നൽകുന്ന ഉപദേശങ്ങളാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിനെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള നിയമനിർദ്ദേശങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിലൂടെ ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട ക്ഷേമരാഷ്ട്രം എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സ്വപ്നങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നും ആലങ്കാരികമായി പറയാറുണ്ട്. പൊതുജന ആരോഗ്യം, പൊതുവിഭവങ്ങളുടെ സമത്വപൂർണമായ വിതരണം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമത്വം ഒക്കെയും ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണത്തിനും നയരൂപീകരണത്തിനുമുള്ള ആശയങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. Article 36 മുതൽ 51 വരെയുള്ള 17 അനുച്ഛേദങ്ങളിലായാണ് ഈ ആശയങ്ങൾ ചേർത്തിരിക്കുന്നത്. 1945 നിലവിൽ വന്ന തേജ് ബഹാദൂർ സാപ്രൂ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് ഇതൊക്കെയും. ഇതിനായി ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഗാന്ധിയൻ ആശയങ്ങളും സോഷ്യലിസ്റ്റ് നവലിബറൽ ഇന്റലക്ച്വൽ തത്വങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹം അല്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് Article 37. ന്യായവാദത്തിന് അർഹമല്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് പരാതിയുമായോ നടപ്പിലാക്കണമെന്ന ആവശ്യമായോ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ അവകാശം ഇല്ല എന്നുള്ളതാണ്. കാരണം ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസികൾ നിർദ്ദേശങ്ങളായാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വ്യവഹാരങ്ങൾക്ക് വിധേയമല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് ഈ ആശയം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം അയർലൻഡല്ല, സ്പെയിനാണ്. നിർദ്ദേശക തത്വങ്ങളെയും അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് പ്രസിദ്ധ അമേരിക്കൻ ചരിത്രകാരനായ ഗ്രാനുവില്ലെ ഓസ്റ്റിനാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളിലെ സുപ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. Article 38 പറയുന്നത് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ നീതിയിലൂടെ ഒരു സാമൂഹ്യ ക്രമം ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുക, വരുമാനത്തിലെ അസമത്വം കുറയ്ക്കുക എന്നാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം, ഓർഡിനൻസുകൾ എന്നിവ കോടതിയിൽ ചോദ്യം ചെയ്യാനാകില്ല എന്നും Article 38 നിർദ്ദേശമുണ്ട്. Article 39 രാഷ്ട്രം അനുവർത്തിക്കേണ്ട ചില നയതത്വങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. തുല്യനീതി, പാവപ്പെട്ടവർക്ക് നിയമ സൗജന്യ നിയമസഹായം എന്നിവ Article 39A നിർദ്ദേശിച്ചിരിക്കുന്നത്. 1976 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അനുച്ഛേദം 39A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ടവർക്ക് നിയമ സഹായം നൽകാനായി 1955 രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. ആർട്ടിക്കിൾ 39 അനുശാസിക്കുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്നതാണ്. അതേപോലെ ബാലവേല നിരോധിക്കുന്ന ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുന്ന പോക്സോ നിയമവും നിർമ്മിച്ചതിന് പിന്നിലുള്ള പ്രേരക ശക്തിയും ആർട്ടിക്കിൾ 39 നിസ്സംശയം നമ്മൾക്ക് പറയാൻ കഴിയും. ആർട്ടിക്കിൾ 40 പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 40 ഒരു ഗാന്ധിയൻ ആശയമായാണ് അറിയപ്പെടുന്നത്. സ്വയം പര്യാപ്തതയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു റിപ്പബ്ലിക് ആവണം ഓരോ പഞ്ചായത്തും എന്ന ഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയമാണ് ആർട്ടിക്കിൾ 40 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 41 അനുശാസിക്കുന്നത് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥകളിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശങ്ങൾ പൗരന്മാർക്ക് ഉറപ്പു നൽകണം എന്നതാണ്. പലതരത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്ന പൗരന്മാർക്ക് നൽകുന്ന സാമൂഹിക ക്ഷേമ പെൻഷനുകളും അംഗവൈകല്യമുള്ളവർക്ക് നൽകുന്ന തൊഴിൽ സംവരണവും മറ്റും ഈ ആർട്ടിക്കിളിനെ അനുബന്ധിച്ച് ഉണ്ടായ നിയമനിർമ്മാണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആർട്ടിക്കിൾ 42 അനുശാസിക്കുന്നത് ന്യായമായതും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുക, പ്രസവാനുകൂല്യം, ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് പ്രസവാനുകൂല്യം നൽകുന്ന വ്യവസ്ഥ നടപ്പിലാക്കണമെന്ന നിർദ്ദേശവും ആർട്ടിക്കിൾ 42 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ച്, അതായത് തൊഴിലാളികൾക്ക് ജീവിക്കാനാവശ്യമായ കൂലി ഉറപ്പുവരുത്തുക, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നീ തത്വങ്ങളും ആർട്ടിക്കിൾ 43 ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ആർട്ടിക്കിൾ 43A വളരെ ഉദാത്തമായ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, അതായത് വ്യവസായ ശാലകളുടെ മാനേജ്മെന്റിൽ നടത്തിപ്പിൽ തൊഴിലാളികൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കണം എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 43A. ആർട്ടിക്കിൾ 43B അനുശാസിക്കുന്നത് സഹകരണ സംഘങ്ങളുടെ ഉന്നമനമാണ്. ഇവയുടെ രൂപീകരണം, ജനാധിപത്യ ഭരണക്രമത്തിലുള്ള നടത്തിപ്പ്, പ്രൊഫഷണലായുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, സ്വയം ഭരണ അവകാശം ഉറപ്പുവരുത്തുക, ഇങ്ങനെ സഹകരണ സംഘങ്ങളുടെ ഉന്നമനം ഉറപ്പുവരുത്താൻ സ്റ്റേറ്റ് ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശമാണ് ആർട്ടിക്കിൾ 43B നൽകിയിരിക്കുന്നത്. 2011 ഭരണഘടന ഭേദഗതിയിലൂടെയാണ് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച ഈ ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 44 ആവശ്യപ്പെടുന്നത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണം എന്നതാണ്. അതായത് എല്ലാ പൗരന്മാർക്കും അവരുടെ മതം പരിഗണിക്കാതെ തുല്യമായി ബാധകമാകുന്ന പൗരന്മാരുടെ വ്യക്തി നിയമങ്ങൾ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഭരണഘടനയിലെ നിർദ്ദേശമാണ് ഏകീകൃത സിവിൽ കോഡ്. എന്നാൽ പല സമുദായങ്ങളുടെയും വ്യക്തി നിയമങ്ങൾ അവരുടെ മതഗ്രന്ഥങ്ങളാൽ ഇന്ന് നിയന്ത്രിക്കപ്പെടുന്നു. ഇത് അവസാനിപ്പിച്ച് രാജ്യത്തിന് തുല്യമായി ബാധകമായ ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്നതാണ് ആർട്ടിക്കിൾ 44 ആശയം. ആർട്ടിക്കിൾ 45 നിർദ്ദേശിക്കുന്നത് 6 താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 47 ഉപദേശിക്കുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചാണ്. ലഹരി വസ്തുക്കളുടെ നിരോധനം, മദ്യ നിരോധനം ഒക്കെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ 47. കൃഷി മൃഗസംരക്ഷണം അതേപോലെ ഗോവധ നിരോധനം നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 48. 48A അനുശാസിക്കുന്നത് വനം വന്യജീവി സംരക്ഷണവും പ്രകൃതിയുടെ ഉന്നമനത്തിനുള്ള സംരക്ഷണ നിയമങ്ങളും രൂപീകരിച്ച് നടപ്പിലാക്കണമെന്ന നിർദ്ദേശമാണ്. 1976 42 ഭേദഗതി പ്രകാരമാണ് 48A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 49 അനുശാസിക്കുന്നത് ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണമാണ്. നീതിന്യായ വിഭാഗത്തെ, ജുഡീഷ്യറിയെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന്, എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 51 അനുശാസിക്കുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും സുരക്ഷയുടെയും ഉന്നമനം നമ്മുടെ രാഷ്ട്രത്തിന്റെയും ലക്ഷ്യം ആയിരിക്കണം എന്നതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പലതരം വിശേഷണങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബാങ്കിന്റെ സൗകര്യാർത്ഥം നൽകാവുന്ന ഒരു ചെക്കാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് ഭരണഘടനാ വിദഗ്ധനും ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗവുമായ KT ഷ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ ഭരണകൂടത്തിന് സൗകര്യപൂർവം ഉപയോഗപ്പെടുത്താവുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ സ്വർഗമായി മാറും എന്നാണ് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് MC ചാഗ്ല അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വ്യത്യാസമാണ് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഭരണകൂടത്തെ നിർദ്ദേശിക്കുന്നതിനാൽ പോസിറ്റീവ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നു. എന്നാൽ മൗലിക അവകാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഭരണകൂടത്തെ വിലക്കുന്നതിനാൽ നെഗറ്റീവ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്, നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിക്കാൻ ലക്ഷ്യപ്പെടുന്നു. മൗലിക അവകാശങ്ങൾക്ക് നിയമപരമായ സാങ്കത്യമുണ്ട്, നിർദ്ദേശക തത്വങ്ങൾക്ക് ധാർമ്മികവും രാഷ്ട്രീയവുമായ സാങ്കത്യമാണുള്ളത്. മൗലികാവകാശങ്ങൾ വ്യക്തികളുടെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിന്റെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മൗലികാവകാശങ്ങൾ നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ സ്വയമേവ നടപ്പിലാവുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ പ്രത്യേക നിയമ നിർമ്മാണം ആവശ്യമാണ്. മാർഗ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചുള്ള സംക്ഷിപ്ത വിവരണം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. 72nd ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മലയാള സിനിമ നിരവധി പ്രധാന ബഹുമതികൾ നേടി. അതിൽ ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം നേടി. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചലച്ചിത്രം. ഷഹിന ജലാൽ ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രാഹകൻ.

ുള്ള അവാർഡ് നേടി. AR എന്ന സിനിമയിലെ ഗാനത്തിന് വൈക്കം വിജയലക്ഷ്മി മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് നേടി. എല്ലാ അവാർഡ് ജേതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയുടെ അഭിനന്ദനങ്ങൾ. മനസ വാച കർമ്മണ. 1979 പുറത്തിറങ്ങിയ മലയാള നാടക ചലച്ചിത്രമായ മനസ വാച കർമ്മണയുടെ സംഭാഷണം ഏകലവ്യനും A. Sharif ചേർന്നായിരുന്നു. IV Shashi സംവിധാനം. ജയഭാരതി, സുകുമാരൻ, കുതിരവട്ടം പപ്പു, സീമ, MG സോമൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. ബിച്ചു തിരുമലയുടെ ഗാനങ്ങൾക്ക് AT ഉമ്മർ ഈണമിട്ടു. അന്തരിച്ച അതുല്യ ഗായിക ജാനകിയമ്മയുടെ മനോഹരമായ ആലാപനം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: വാത്സല്യം ലോഹിതദാസിന്റെ രചനയിൽ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സിദ്ദിഖ്, ഗീത, ഇളവരശി, സുനിത.

എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1993 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് വാത്സല്യം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചു. മേലേടത്ത് രാഘവൻ നായർ എന്ന കഥാപാത്രം അത്ര മികവുറ്റതായിരുന്നു. കൂടാതെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ഫിലിംഫെയർ അവാർഡ് ഈ ചിത്രം നേടി. കൈതപ്രം തിരുമേനിയുടെ മനോഹരമായ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ മികച്ച ഈണം, ദാസേട്ടന്റെ ആലാപനം, ചാരികേശി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഗാനവീഥി തുടരുന്നു. കഭി കഭി 1976 പമേല ചോപ്ര എഴുതി യാഷ് ചോപ്ര സംവിധാനം ചെയ്ത് നിർമ്മിച്ച ഹിന്ദി സംഗീത റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് കഭി കഭി. ഈ ചിത്രത്തിൽ വഹീദ റഹ്മാൻ, ശശി കപൂർ, അമിതാഭ് ബച്ചൻ, രാഖി, ഋഷി കപൂർ, നീതു സിംഗ് എന്നിവർ അഭിനയിച്ചു. ഈ ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 8-ാമത്തെ ഹിന്ദി ചിത്രമായി മാറി. 24-ാമത് ഫിലിംഫെയർ അവാർഡുകളിൽ കഭി കഭിക്ക് മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി, മികച്ച സഹനടൻ, മികച്ച സഹനടി എന്നിവയുൾപ്പെടെ 13 മുൻനിര നോമിനേഷനുകൾ ലഭിച്ചു. മികച്ച സംഭാഷണം, മികച്ച സംഗീത സംവിധായകൻ, മികച്ച ഗാനരചയിതാവ്, മികച്ച പിന്നണി ഗായകൻ എന്നീ 4 അവാർഡുകളും നേടി. സാഹിർ ലുധിയാൻവി എന്ന കവിയുടെ തൂലികയിൽ പിറന്ന കഭി കഭി മേരെ ദിൽ മേം എന്ന ഐക്കോണിക് റൊമാൻറ്റിക് ഗാനം ആഴമേറിയതും ശാശ്വതവുമായ പ്രണയത്തെയും വിധിയെയും പര്യവേഷണം ചെയ്യുന്നു. തന്റെ പ്രിയപ്പെട്ടവൾ തനിക്ക് വേണ്ടി പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അവർക്ക് എന്നേക്കുമായി ഒരുമിച്ചായിരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതാണെന്നും കവിയുടെ അഗാധമായ വികാരം ഇത് പ്രകടിപ്പിക്കുന്നു. ഖയാം കമ്പോസ് ചെയ്ത് പ്രശസ്ത ഗായകരായ മുകേഷും ലതാജിയും ചേർന്ന് ആലപിച്ച ആ യുഗ്മ ഗാനത്തിലേക്ക്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. ശംഖുപുഷ്പം, വിജയന്റെ കഥയ്ക്ക് സുരാസുവിന്റെ തിരക്കഥ. സംഭാഷണം എഴുതി സംവിധാനം ചെയ്തത് ബേബി. 1977 റിലീസായി. സോമൻ, വിതുബാല, സുകുമാരി, പ്രേമ തുടങ്ങിയവർ പ്രധാന വേഷമിട്ടു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ബേബി സുമതി നേടി. അന്തരിച്ച പ്രശസ്ത നടൻ സുകുമാരനെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് പരിചയപ്പെടുത്തിയ ചിത്രമായിരുന്നു ശംഖുപുഷ്പം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനൻ മാസ്റ്ററുടെ സംഗീതം. പന്തുവരാളി, ആഭോഗി, തോടി, രഞ്ജിനി എന്നീ രാഗങ്ങൾ ചേർന്ന ഒരു രാഗമാലികയാണ് ഈ ഗാനം. വാണിജ്യറാമായിരുന്നു ഈ മനോഹര ഗാനം ആലപിച്ചത്.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. സ്ഫടികം 1995 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥയും സംവിധാനവും ഭദ്രനായിരുന്നു. ഈ ചിത്രത്തിൽ ആടുതോമ എന്ന നായക കഥാപാത്രമായി അഭിനയിച്ചത് മോഹൻലാലായിരുന്നു. ഈ ചിത്രത്തിലൂടെ ജോർജ് വില്ലനായി അരങ്ങേറ്റം കുറിച്ചു. ഈ കഥാപാത്രത്തിന്റെ വിജയത്തെ തുടർന്ന് ജോർജ് പിന്നീട് സ്ഫടികം ജോർജ് എന്നറിയപ്പെടാൻ തുടങ്ങി. തിലകൻ, രാജൻ പി ദേവ്, ഇന്ദ്രൻസ്, ഉർവശി, ചിപ്പി, കെ പി ശ്രീലളിത, സിൽക്ക് സ്മിത എന്നിങ്ങനെ പ്രഗത്ഭരായ താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. 2007 ഡി സുന്ദർ ഈ ചിത്രം വീരാപ്പു എന്ന പേരിൽ തമിഴിൽ പുനർനിർമ്മിക്കുകയുണ്ടായി. മോഹൻലാലിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. കൂടാതെ മികച്ച മലയാള ചിത്രം, മികച്ച സംവിധായകൻ ഭദ്രൻ, മികച്ച നടൻ മോഹൻലാൽ എന്നീ ഫിലിംഫെയർ അവാർഡും നേടി. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ ഈണം, എം ജി ശ്രീകുമാറിന്റെ ആലാപനം, കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ ഗാനത്തിലേക്ക്.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്തനം 90.4 FM ഗാനവീഥി. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ ആനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ന്യൂയോർക്ക് സിറ്റി അധ്യാപക യൂണിയനും മേയർ സുഹ്റാൻ മംദാനിയും തമ്മിൽ നിയമ പോരാട്ടത്തിലേക്ക്. സ്കൂൾ പാരാ പ്രൊഫഷണലുകൾക്ക് $10,000 വരെ ബോണസ് നൽകുന്ന റെസ്പെക്ട് ചെക്ക് ആക്ട് തടയാൻ മംദാനി ഭരണകൂടം നൽകിയ കേസിനെതിരെയാണ് യൂണിയൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ മംദാനിയെ പിന്തുണച്ചിരുന്ന യുണൈറ്റഡ് ഫെഡറേഷൻ ഓഫ് ടീച്ചേഴ്സ് ഈ നിയമം നിയമപരമാണെന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. എന്നാൽ പൊതുജീവനക്കാരുടെ കൂട്ടായ വിലപേശൽ അവകാശങ്ങളെ നിയമം ബാധിക്കുന്നുവെന്നതാണ് മേയറുടെ വാദം. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും ജീവനക്കാരുടെ വേതന വർധനവിനെ എതിർക്കുന്നില്ലെന്നും മംദാനി വ്യക്തമാക്കിയിട്ടുണ്ട്. H-1B വിസ ഉടമകളുടെ പങ്കാളികളെ അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന H-4M പേയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് സമ്പ്രദായം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം നീക്കം തുടങ്ങി. ഇത് സംബന്ധിച്ച നിർദ്ദേശം ഓഫീസ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. നിയമം നടപ്പായാൽ ആയിരക്കണക്കിന് H-4 വിസ ഉടമകൾക്ക് US-ൽ നിയമപരമായി ജോലി ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടും. ഇന്ത്യക്കാരെയാകും തീരുമാനം കൂടുതൽ ബാധിക്കുക. H-1B വിസ ഉടമകളുടെ പങ്കാളികളിൽ മിക്കവരും H-4 തൊഴിൽ പെർമിറ്റിലാണ് ജോലി ചെയ്യുന്നത്. കാനഡയിലെ ഉപരിപഠനത്തിനായി സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇനി കൂടുതൽ സാമ്പത്തിക ശേഷി തെളിയിക്കണം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയാകുന്ന തീരുമാനം ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിലായി. ക്യൂബൈക്ക് ഒഴികെയുള്ള കനേഡിയൻ പ്രവിശ്യകളിൽ ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി ഒരു വർഷത്തെ ജീവിത ചെലവിനായി കുറഞ്ഞത് $23,448 കനേഡിയൻ ഡോളർ കൈവശമുണ്ടെന്ന് തെളിയിക്കണം. പ്രിയദർശിനി പദ്ധതിക്ക് സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കും. ഇത് സംബന്ധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ സ്വാഗതാർഹമാണെന്നും നിരക്ക് സംബന്ധിച്ച് സ്വകാര്യ ബസ്സുടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി CP ജോൺ പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി കാരണം സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതി റിപ്പോർട്ട് ലഭിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീർഘദൂര പാതകളിൽ സ്വകാര്യ ആഡംബര ബസ്സുകൾ വാടകയ്ക്കെടുത്തു.

0: നിശ്ചയിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ ഹ്രസ്വദൂര പാതകളിലേക്കും വാടക ബസ്സുകൾ പരിഗണിക്കും. കിലോമീറ്റർ അടിസ്ഥാനത്തിലായിരിക്കും വാടക. രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഒന്ന് വീതം അനുപാതത്തിൽ വാടക ബസ്സുകൾ ഓടിക്കാനാണ് നിർദ്ദേശമെന്ന് സമിതി ചെയർമാൻ മുൻ ഡി ജി പി കെ പത്മകുമാർ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് വ്യോമമാർഗമുള്ള ചരക്ക് കയറ്റുമതിയിൽ ഏഴാം സ്ഥാനത്തെത്തി കൊച്ചി വിമാനത്താവളം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനിടയിലും ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം ചരക്ക് കയറ്റുമതിയിൽ മികച്ച നേട്ടമാണ് കൊച്ചി കൈവരിച്ചത്. ഓണത്തോടനുബന്ധിച്ച് ഇൻഡിഗോ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച കാർഗോ വിമാന സർവീസ് തുടരാനാണ് പദ്ധതി. ഇപ്പോൾ ആഴ്ചയിൽ ഒരു സർവീസാണുള്ളത്. ഇത് ആഴ്ചയിൽ മൂന്നായി വൈകാതെ ഉയരും. ബ്ലൂഡാർട്ട് കൊച്ചിയിൽ നിന്ന് വിദേശത്തേക്ക് കാർഗോ വിമാന സർവീസ് തുടങ്ങുന്നത് പരിഗണിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ഈ ഓണക്കാലത്ത് നാഷണൽ എയർലൈൻസ് ഉൾപ്പെടെയുള്ളവ പ്രത്യേക കാർഗോ സർവീസ് നടത്തിയിരുന്നു. രാജ്യത്തെ 6 പ്രമുഖ വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രമേ നിലവിൽ വിദേശ വിമാന കമ്പനികളുടെ കാർഗോ സർവീസിന് അനുമതിയുള്ളൂ എന്നത് കൊച്ചിയിൽ നിന്ന് വ്യോമമാർഗമുള്ള കയറ്റുമതിക്ക് വിലങ്ങുതടിയാകുന്നുണ്ട്. ചരമറിയിപ്പുകൾ. എരുമേലി മണിപ്പുഴ ഓണയാത്തുകുഴിയിൽ മേരിക്കുട്ടി വർഗീസ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. കുറുമ്പനാടം റിട്ടയർഡ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വാഗത്താനം ചൂരപ്പാടി എം എ മാണി അന്തരിച്ചു. സംസ്കാരം പിന്നീട്. പള്ളം തോട്ടാമഠത്തിൽ മിറിയം ടി ജോസഫ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.